ശരരാജതമോ മിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശരം.

ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ. രേഖാമയധ്വജ സുധാകലശാതഭദ്രവജ്രാംബുശാംബുരുഹകല്പക ശംഖചക്രൈഃ ഭവ്യൈരലംകൃതതലൗ പരതത്വചിഹ്നൈഃ ശ്രീവേങ്കടേശ ചരണൌ.

ശ്രീവെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ.

ശരണൗ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായമാനോ പ്രാപ്തോ പരസ്പര തുലാമതുലാന്തരൗ തേ ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൗ തേ ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൗ തേ ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ.

0: ജാത സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 27 ഞായറാഴ്ച. കൊലവർഷം 1202 കന്നിമാസം 11 ഉത്രട്ടാദി നക്ഷത്രം. ഗൗതമ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകം പറഞ്ഞുതരട്ടെ. ദേഷ്യം പിടിച്ചിരിക്കുന്നത് മറ്റൊരാൾക്ക് നേരെ എറിയാൻ ഉദ്ദേശിച്ച് ചുട്ടുപഴുത്ത കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. അതാദ്യം പൊള്ളിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. ചില സമയങ്ങളിൽ സങ്കടവും ദേഷ്യവും വന്ന് നമ്മൾ അസ്വസ്ഥരാകാറുണ്ട് അല്ലെ? എന്നാൽ ആ ദേഷ്യം മനസ്സിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ തകർക്കുന്നത് നമ്മുടെ തന്നെ സമാധാനത്തെയാണ്. ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും കഴിയുന്നത് ഒരു വലിയ ഗുണമാണ്. ഇന്ന് ദേഷ്യത്തെ മാറ്റിവെച്ച് മനസ്സിന് ശാന്തത നൽകാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സുന്ദരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതം എന്നതൊരു തൂക്കുപാലമാണ്. നാം ആകട്ടെ അതിലൂടെ മുൻപോട്ടു പോകുന്ന സഞ്ചാരികളും. അങ്ങനെ ചിന്തിച്ചാൽ ജീവിതം ഇപ്പോൾ ഒരു അത്ഭുതമാണ്. ഒന്ന് കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്കും എന്തും സംഭവിക്കാവുന്ന ഒരു പ്രഹേളിക. അതുകൊണ്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക, മനസ്സ് നിറഞ്ഞു സ്നേഹിക്കുക, പുഞ്ചിരിക്കുക. പുഞ്ചിരി അത് നിങ്ങളെ ഭംഗിയുള്ളവരാക്കുന്നു. പ്രാർത്ഥിക്കുക, അത് നിങ്ങളെ ശാന്തരാക്കുന്നു. സ്നേഹിക്കുക, അത് നിങ്ങളുടെ ജീവിതം ഏറെ ആസ്വാദ്യകരമാക്കുന്നു. നമുക്ക് ശ്രേഷ്ഠത കൈവരുന്നത് സദ്ഗുണങ്ങളാൽ മാത്രമാണ്, മറിച്ച് ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നത് കൊണ്ട് മാത്രമല്ല. കൊട്ടാരത്തിൻ്റെ മുകളിൽ സ്ഥാനം പിടിച്ചാലും കാക്കയൊരിക്കലും ഗരുഡനാവില്ല. എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ദൈവാധീനം, ഗുരുത്വം ഇവയുണ്ടായാൽ മറ്റെല്ലാം താനേ എത്തിക്കൊള്ളും. കഴിക്കാൻ ആഹാരം, കിടക്കാൻ ഒരിടം, പിന്നെ ശരീരസുഖം, മനസ്സുഖം, ഇവയാണ് പ്രധാനമായും ഉണ്ടാകേണ്ടത്. ഇവ നമുക്ക് പ്രാപ്തമാണെങ്കിൽ വിവരവും വിനയവും വ്യക്തികളിൽ താനേ ഉണ്ടായിക്കൊള്ളും. വിവരം ഉയരങ്ങളിലേക്കും വിനയം ഹൃദയങ്ങളിലേക്കും നമ്മെ വളർത്തും. ജീവിതം എപ്പോഴും നാം ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല. സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും ഒന്നും നമ്മെ തേടി വരണമെന്നുമില്ല. എന്നാൽ നാം പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത പലതും നമ്മെ തേടി വരികയും ചെയ്യാം. ചിലത് നമുക്ക് സന്തോഷവും മറ്റു ചിലത് ദുഃഖവും സമ്മാനിച്ച് കടന്നുപോകും. ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് കരുതുക. അത് തോൽവി സമ്മതിച്ച് ഉരുകിത്തീർക്കാനുള്ളതല്ല, പൊരുതി നേടാനുള്ളതാണ്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന്, മൂന്ന് തരം ആളുകളെ നാം ജീവിതത്തിൽ ഓർത്തുവെക്കണം. ഒന്ന്, പ്രയാസകരമായ സമയങ്ങളിൽ ഒപ്പം നിന്ന് സഹായിച്ചവര്. രണ്ട്, പ്രയാസകരമായ സമയങ്ങളിൽ നമ്മെ ഉപേക്ഷിച്ച് കടന്നുപോയവര്. മൂന്ന്, പ്രയാസകരമായ അവസ്ഥകളിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചവര്. അറിഞ്ഞു തരുന്നതും പിടിച്ചു വാങ്ങുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. അത് സ്നേഹമായിക്കോട്ടെ, പരിഗണനയായിക്കോട്ടെ, ഒരു നേരത്തെ അന്നമായിക്കോട്ടെ. ചോദിക്കാതെ തന്നെ ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരു സ്നേഹബന്ധമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക, അതൊരു ഭാഗ്യമാണ്, ഒരു സൗഭാഗ്യം തന്നെയാണ്. നമുക്കൊരു ഗാനം കേട്ടു നോക്കിയാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 27-ാം തീയതി. ഇനി കേൾക്കാം അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോകമെമ്പാടും വിനോദസഞ്ചാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ അത് ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനമായി ആചരിക്കുന്നു. യുണൈറ്റഡ് നേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ നിയമങ്ങൾ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായി 1980 മുതലാണ് ഈ ദിനം ആഘോഷിച്ചു തുടങ്ങിയത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 27-നാണ്. കുംഭകോണത്ത് ജനിച്ച അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളും ഉയർന്ന വിളവ് നൽകുന്ന ഗോതമ്പ് നെല്ല് ഇനങ്ങളുടെ വികസനവുമാണ് 1960-കളിൽ ഭാരതത്തെ പട്ടിണിയിൽ നിന്നും ധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ചത്. അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പുനരുദ്ധാനത്തിന്റെ നായകനും ബ്രഹ്മസമാജ് സ്ഥാപകനുമായ രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ വെച്ച് അന്തരിച്ചത് 1833 സെപ്റ്റംബർ 27-നാണ്. സതിസമ്പ്രദായം, ബാലവിവാഹം, ജാതി വ്യവസ്ഥ എന്നിവയ്ക്കെതിരെ കടുത്ത പോരാട്ടം നടത്തിയ അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് 1829 ബ്രിട്ടീഷ് സർക്കാർ സതി നിരോധിച്ചത്. സെപ്റ്റംബർ 4 കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെടുകയും സെപ്റ്റംബർ 15 ഡൊമൈൻ സ്വന്തമാക്കുകയും ചെയ്തെങ്കിലും തിരച്ചൽ യന്ത്രമായ ഗൂഗിൾ തങ്ങളുടെ ഔദ്യോഗിക ജന്മദിനമായി സെപ്റ്റംബർ 27-ആണ് ആഘോഷിക്കുന്നത്. തങ്ങളുടെ സെർച്ച് ഇൻഡെക്സിലെ പേജുകളുടെ റെക്കോർഡ് എണ്ണം പരസ്യപ്പെടുത്തിയ ഓർമ്മയ്ക്കായാണ് ഗൂഗിൾ ഈ ദിവസം തങ്ങളുടെ പ്രത്യേക ഡൂഡിലുകളിലൂടെ പിറന്നാൾ ആഘോഷിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവിൽ തീവ്രവാദ സംഘടനയായ താലിബാൻ തലസ്ഥാനമായ കാബൂൾ പൂർണ്ണമായി പിടിച്ചെടുത്തത് 1996 സെപ്റ്റംബർ 27-നാണ്. ഇതേ തുടർന്ന് മുൻ പ്രസിഡന്റ് നജീബുള്ളയെ അവർ ക്രൂരമായി വധിക്കുകയും രാജ്യത്ത് കടുത്ത ഇസ്ലാമിക നിയമങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ജീവിക്കുന്ന മാതൃക, ആലിംഗനം കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരൊപ്പിയ ആഗോള ആത്മീയ ഗുരു. ഇന്ന് സെപ്റ്റംബർ 27 ലോകപ്രശസ്തമായ ആത്മീയ ആചാര്യയും ജീവകാരുണ്യ പ്രവർത്തകയുമായ മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനം. 1953 സെപ്റ്റംബർ 27 കൊല്ലം ജില്ലയിലെ പരക്കടവ് എന്ന ചെറിയ ഗ്രാമത്തിലാണ് സുധാമണി എന്ന മാതാ അമൃതാനന്ദമയി ജനിച്ചത്. ജാതി മത ദേശഭേദമന്യേ തന്റെ അടുക്കലെത്തുന്ന എല്ലാവരെയും മാറോട് ചേർത്ത് പിടിച്ച് സാന്ത്വനം നൽകുന്നതുകൊണ്ട് ആലിംഗന മാതാവ് എന്നാണ് ലോകമാദരവോടെ മാതാ അമൃതാനന്ദമയെ വിളിക്കുന്നത്. ആത്മീയോപദേശങ്ങൾക്ക് പുറമെ ലോകമെമ്പാടുമുള്ള അശരണർക്കായി എംപ്രേസിംഗ് ദ വേൾഡ് എന്ന പ്രസ്ഥാനത്തിലൂടെ സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് അമ്മ നേതൃത്വം നൽകി നടപ്പിലാക്കുന്നത്. സൗജന്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, അമൃത വിശ്വവിദ്യാപീഠം ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലക്ഷക്കണക്കിന് ഭവനരഹിതർക്കായി വീടുകൾ, പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ പദ്ധതികൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർക്കായി മാതാ അമൃതാനന്ദമയി നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും മാതൃകയായി മാറിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആദരവുകൾ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര

പുരസ്കാരങ്ങൾ മാതാ അമൃതാനന്ദമയ്യെ തേടി എത്തിയിട്ടുണ്ട്. സ്വന്തം ജീവിതം തന്നെ സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥ സേവനത്തിൻ്റെയും പാഠശാലയാക്കി മാറ്റിയ മാതാ അമൃതാനന്ദമയ്യയ്ക്ക് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തി

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915. ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വില കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വില കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വടക്കഞ്ചേരി ഉപജില്ലാ ഓഫീസ് പരിധിയിലെ ഒബിസി മത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെൻഷൻകാർക്ക് വായ്പാ പദ്ധതിക്ക് അപേക്ഷിക്കാം. ആലത്തൂർ താലൂക്ക് പരിധിയിലുള്ള 55 70 പ്രായമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ പെൻഷൻകാർ കരസേന, നാവികസേന, വ്യോമസേന, അർദ്ധസൈനിക വിഭാഗം, തീരസംരക്ഷണ സേന എന്നിവയിൽ നിന്നുള്ള പ്രതിരോധ പെൻഷൻകാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവർക്ക് 9% പലിശ നിരക്കിൽ ജാമ്യ വ്യവസ്ഥകളോടെ പരമാവധി 5 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക. വരുമാന പരിധി ബാധകമല്ല. ഓൺലൈൻ രജിസ്ട്രേഷന് www.ksbcdc.com സന്ദർശിക്കുക. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഓൺലൈൻ പ്രൊമോട്ടേഴ്സ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ടെക്നിക്കൽ സ്റ്റാഫ്, ഫീൽഡ് ഓഫീസർ, യൂണിറ്റ് സെയിൽസ് മാനേജർ, ചാനൽ പാർട്ണർ എന്നീ ഒഴിവുകളിലേക്ക് September 30 രാവിലെ 10 അഭിമുഖം നടത്തും. SSLC, +2 ഡിഗ്രി, PG, ITI യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിൽ ഹാജരായി രജിസ്റ്റർ ചെയ്യാം. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ഇൻസ്ട്രക്ടർ Grade 1 തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ BTech BE. September 29 പരീക്ഷ നടക്കും. അസൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളും സഹിതം അന്നേ ദിവസം രാവിലെ 10 കോളേജിൽ ഹാജരാകണം. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ VBG റാംജി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസിലേക്ക് AC കാർ പ്രതിമാസ വാടകയ്ക്ക് നൽകുന്നതിന് വാഹന ഉടമകളിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ചു. September 30 ഉച്ചയ്ക്ക് 12 കൊട്ടേഷൻ സമർപ്പിക്കാം. പാലക്കാട് LBS സെന്ററിൽ ഒക്ടോബറിൽ ആരംഭിക്കുന്ന വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, പ്രോഗ്രാമിംഗ് പൈത്തൺ, DCA, ടാലി, GST, ഡേറ്റ എൻട്രി എന്നിവയാണ് കോഴ്സുകൾ. പട്ടികജാതി, പട്ടികവർഗ, OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അർഹമായ ഫീസ് ആനുകൂല്യം ലഭ്യമാണ്. കോളേജ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി ശനിയാഴ്ചകളിൽ മാത്രം നടത്തുന്ന പ്രത്യേക ബാച്ചുകളുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി www.lbscenter.kerala.gov.in വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കെൽട്രോണിന്റെ പാലക്കാട് നോളജ് സെന്ററിൽ DCA, PGDCA കോഴ്സുകളിലെ പുതിയ ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ, പ്രഭാത, സായാഹ്ന ബാച്ചുകൾ ലഭ്യമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി September 30. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ പാലക്കാട് മേഖലാ ഓഫീസിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ 179 ദിവസത്തേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നു. 18 45 പ്രായവും ഹയർ സെക്കൻഡറി തത്തുല്യ യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. മലയാളം ടൈപ്പിംഗ് അഭികാമ്യം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷന്റെ 4 മേഖലാ ഓഫീസിലോ bcddpkd@gmail.com എന്ന ഇമെയിലിലോ September 30 വൈകിട്ട് 5 അപേക്ഷ സമർപ്പിക്കണം. വിജ്ഞാപനവും അപേക്ഷാ ഫോമും www.egrants.kerala.gov.in ലഭ്യമാണ്. പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. അവസാന തീയതി October 19. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഓക്സിജൻ പ്ലാന്റ് 1 അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനായി അംഗീകൃത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നും ദർഗാസ് ക്ഷണിച്ചു. September 29 രാവിലെ 11 സമർപ്പിക്കാം. ഇൻഫോ

0: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: അങ്ങനെ വീണ്ടും ഒരു കിഡിലൻ മോർണിംഗ് ആണ് നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. ഒരു ഫണ്ണി ഒബ്സർവേഷൻ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താ ഞാൻ വിചാരിക്കണേ. ഓഫീസിൽ ഒരാൾ ഡയറ്റ് തുടങ്ങി കഴിയുമ്പോൾ അടുത്ത ദിവസം മുഴുവൻ ഡിപ്പാർട്ട്മെന്റും ചിലപ്പോൾ കുക്കുംബർ തിന്നുന്നുണ്ടാവും അല്ലേ. ഇവിടെ ഓഫീസിൽ ഇപ്പോൾ സുനിലാണ് സാധാരണ കുറച്ചധികം ഡയറ്റൊക്കെ നോക്കുന്ന ആള്. അപ്പോൾ ആളിപ്പോൾ എല്ലാ ദിവസവും കുക്കുംബറൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്കും ഒരു ആഗ്രഹം തോന്നും കുക്കുംബർ തിന്നാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരാൾ ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസിൽ ഡേ വൺ ന്യൂ മീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡയറ്റിനെ കുറിച്ചാണോ പറയാൻ പോണേ. അങ്ങനെയല്ല, ഇന്ന് ഡയറ്റിനെ കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്, ശീലങ്ങളെ കുറിച്ചാണ്, പകരുന്ന ശീലങ്ങളെ കുറിച്ച്. നിങ്ങൾ ആരുടെ കൂടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? അവരുടെ എനർജി, അവരുടെ ലാംഗ്വേജ്, അവരുടെ ഹാബിറ്റ്സ് പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്കും കയറി വരും. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നേച്ചറിൽ നടക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ആരോടൊപ്പമാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കാരണം ആ ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, എന്നിട്ടൊരു ഉത്തരം കിട്ടുമല്ലോ, ആ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. കാരണം അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പതിയെ നിങ്ങൾ ആരായി മാറുന്നു എന്നതിന്റെ ആദ്യത്തെ ക്ലൂ. നിങ്ങൾ ആരോടൊപ്പം ആയിരിക്കുന്നു, അവരുടെ എനർജി, അവരുടെ ലാംഗ്വേജ്, അവരുടെ ഹാബിറ്റ്സ് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്കും കയറി വരും. ശീലങ്ങൾ പകരുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എഴുത്തോല. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇനിയുള്ള അരമണിക്കൂർ സമയം എഴുത്തോലയിൽ നമ്മൾ തകർക്കാൻ പോവാണ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകളുടെ കൂടെ 10 മിനിറ്റ് സംസാരിച്ചാൽ മതി, എന്തോ ഒരു ഫ്രഷ്നെസ് നമുക്ക് എവിടെ നിന്നോ കിട്ടും. ഇനി വേറെ ചില ആളുകളുടെ കൂടെ 5 മിനിറ്റ് കഴിഞ്ഞാൽ ജീവിതം തീർന്നുപോയ ഫീലിംഗ് ആയിരിക്കും. ചില ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ജീവിക്കാൻ തോന്നും, ചില ആളുകളുടെ കൂടെ സംസാരിക്കുമ്പോഴത്തേക്കും അപ്പം തന്നെ പോയി മരിച്ചാൽ മതി എന്ന് തോന്നും. ഇത് നടക്കില്ല, അവൻ പറ്റില്ല, ഒന്നിനും ഫ്യൂച്ചർ ഇല്ല, ഇങ്ങനെയൊക്കെ കുറേ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ എനർജി ഡ്രെയിൻ ആയി പോകും അല്ലേ. ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് കേട്ടുകൊണ്ടിരുന്നാൽ അറിയാതെ നമ്മുടെ ബ്രെയിനും ആ ചാനലിലേക്ക് ട്യൂൺ ചെയ്യപ്പെടും. അതുപോലെ ചില ആളുകളുണ്ട്, പ്രോബ്ലംസ് പറയുന്നതിനേക്കാൾ സൊല്യൂഷൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ, ഗോസിപ്സ് പറയുന്നതിനേക്കാൾ ഐഡിയാസിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ, കംപ്ലയിൻസ് പറയുന്നതിനേക്കാൾ ഡ്രീംസിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം നിങ്ങൾ കേൾക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസ് ആകുന്ന സംഭാഷണങ്ങളാണ്. നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ ആരുടെ കൂടെ ആയിരിക്കുന്നു, അവരുടെ എനർജി, അവരുടെ ഹാബിറ്റ്സ് അതൊക്കെ നിങ്ങളിലേക്കും വരും എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ നമ്മുടെ കൂടെ ആരൊക്കെയാണ്, നിങ്ങളുടെ സർക്കിൾ ആരൊക്കെയാണ് എന്നുള്ളത് തീരുമാനിക്കാൻ. എഴുത്തോലിയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മനുഷ്യന്മാര് പൊതുവെ മോട്ടിവേഷൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെ. ഇപ്പോ പുറമെ ചിലപ്പോ ഇഷ്ടമല്ല ഈ എന്ത് മോട്ടിവേഷൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മോട്ടിവേഷൻ വീഡിയോസ് കാണും, മോട്ടിവേഷണൽ കോഡ്സ് നമ്മൾ സേവ് ചെയ്യും, മോട്ടിവേഷണൽ ബുക്സ് വാങ്ങും, മോട്ടിവേഷണൽ പോഡ്കാസ്റ്റുകൾ കേൾക്കും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നമ്മള് നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ് പലപ്പോഴും മോട്ടിവേഷനേക്കാൾ ശക്തമാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു റൂംമേറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളും നേരത്തെ എഴുന്നേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബുക്സ് വായിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും ചിലപ്പോ വായന സ്റ്റാർട്ട് ചെയ്യും. ഹാർഡ് വർക്കിംഗ് ആളുകളുടെ കൂടെയാണ് നിങ്ങൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കൺസിസ്റ്റൻസി നിങ്ങളെ മൂവ് ചെയ്യും. നിങ്ങൾ എന്താണോ കാണുന്നത് നിങ്ങൾ അത് ആവാൻ തുടങ്ങും എന്നുള്ളതാണ്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റും നോക്കിയാൽ മനസ്സിലാകും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് ക്ലോസ്അപ്പ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യമൊക്കെ കുറേയൊക്കെ സത്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതുവരെ ഞാൻ ചോദിച്ചത് ആരെയാണ് കൂടെ വിൽക്കുന്നത് എന്നായിരുന്നു അല്ലെ. ഇനി എനിക്കൊരു റിവേഴ്സ് ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ എഴുത്തോലയിൽ നമ്മൾ അടുത്ത പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. കൂടെ ഞാൻ അഭിരാമി ഉണ്ട് എഴുത്തോലയിൽ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇതുവരെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ കൂടെ ആരൊക്കെയാണുള്ളത്, അവരുടെ എനർജിയൊക്കെ നമ്മളുടെ ലൈഫിലും സ്വാഭാവികമായിട്ട് കാണും. നമ്മുടെ കൂടെ ബുക്ക് വായിക്കുന്ന ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും ബുക്കൊക്കെ വായിക്കും അല്ലേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ, ആൾക്കിപ്പോൾ ഇന്നൊരു മ്യൂസിക് ഡയറക്ടറുടെ പാട്ടുകൾ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളും ആ പാട്ട് കേൾക്കാൻ തുടങ്ങും, സ്വാഭാവികമല്ലേ. അപ്പോൾ ആരെയാണ് നമ്മുടെ കൂടെ ഉള്ളത്, ആരെയാണ് നമ്മുടെ കൂടെ വിൽക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി റിവേഴ്സ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളൊരു റൂമിൽ കയറുമ്പോൾ ചുറ്റുള്ള ആളുകൾക്ക് എനർജി കൂടുന്നുണ്ടോ, അതോ ടെൻഷനാണോ കൂടുന്നത്? ഒരു ഫ്രണ്ട് പുതിയ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ പറയണേ? ഏയ് ഇതൊന്നും നടക്കില്ല, അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ കൂടെയുണ്ട്, അങ്ങനെയാ പറയുന്ന ആളാണോ? നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആളാണോ? നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റുള്ള ആളുകൾക്ക് താല്പര്യമുണ്ടോ? ജെനുവിൻ ആയിട്ട് കോംപ്ലിമെന്റ് പറയുന്ന ആളായിരിക്കണം, നല്ലവണ്ണം എൻകറേജ് ചെയ്യുന്ന ആളായിരിക്കണം, നിനക്ക് പറ്റും എന്ന് നിങ്ങളോട് പറയുന്ന ആളായിരിക്കണം നമ്മുടെ ചുറ്റും വേണ്ടതെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക? അങ്ങനെ ഒരാളാണോ നിങ്ങൾ? നിങ്ങൾ ജെനുവിനായിട്ട് കോംപ്ലിമെന്റ് പറയുന്നുണ്ടോ? ജെനുവിൻലി എൻകറേജ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കുറച്ചുകൂടെ ലൈഫ് ഒന്ന് മൂവ് ആവാൻ നിങ്ങൾ സഹായിക്കുന്നുണ്ടോ? വെറുതെ ഒന്ന് ഫോൺ എടുത്ത് കോണ്ടാക്ട്സ് ഒന്ന് തുറന്നു നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നല്ല എനർജി തരുന്ന ആളുകളുടെ പേരുകൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അല്ലേ. ഒരാളുടെ കോള് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമോ ഇത് സൂപ്പർ ആയിരിക്കും, ഇന്നത്തെ ദിവസം സൂപ്പർ ആകും, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മൾ നേരെ വിളിക്കുന്ന ആളുകളുണ്ടാവും. അയാൾ വലിയ സെലിബ്രിറ്റി ഒന്നും ആവണ്ട, റിച്ച് ആവണ്ട, പെർഫെക്റ്റ് ആവണ്ട, പക്ഷേ ആ മനുഷ്യന്റെ കൂടെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ വേർഷൻ ആവോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അപ്പോൾ അങ്ങനെയൊരു മനുഷ്യനായിരിക്കാനും അങ്ങനെയുള്ള മനുഷ്യരെ കൂടെ നിർത്താനും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ലൈഫിൽ നമ്മൾ വളരുന്നത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യർ കൊണ്ടുകൂടിയാണ്. സോ ഇന്നത്തെ അവസാനത്തെ തോട്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ടാലന്റ് മാത്രമല്ല, ദിവസവും നിങ്ങൾ സമയം ചെലവഴിക്കുന്ന ആളുകളും കൂടെ അതിൻ്റെ ഒരു ഫാക്ടറാണ്. സോ ചൂസ് യുവർ സർക്കിൾ വിത്ത് വെരി വെരി വെരി ഹൈ കെയർ ആൻഡ് ഈവൻ ബെറ്റർ ബി ദ റീസൺ സമ്മൺ എൽസ് ബിക്കംസ് ബെറ്റർ. നിങ്ങളെ ആളുകൾ അതുപോലെ ചൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ചേക്ക്. എഴുത്തോല ഇവിടെ വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4 KTRH.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, ബിയർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: ഷോ ഇപ്പോൾ ഫേവറേറ്റ് വൺ. പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: ഹലോ, ഹായ്, നമസ്കാരം. 2023 സത്യജിത് റേയുടെ പേരിലുള്ള നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ഫിലിം ഡയറക്ടർ നേടിയിട്ടുള്ള ആൾ, അതേപോലെ വ്യത്യസ്തമായ ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പ്രസാധകൻ, ഒരു ജേർണലിസ്റ്റ്, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിസ്റ്റർ മിഥുൻ മനോഹർ. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: പുതിയ കുറച്ച് പ്രൊജക്ടുകളുടെ തിരക്കുകളാണ്.
1: ഈ പ്രസാധകർ എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ പബ്ലിഷർ എന്ന് പറയുമ്പോ, കുറെ ചോദ്യങ്ങളുണ്ട് മനസ്സിൽ. എന്നാൽ ആദ്യം വരുന്ന ഒരു കാര്യം, നമുക്ക് പുസ്തകങ്ങളെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ വായിക്കുന്നുണ്ട്. പബ്ലിഷിംഗ്, ചില പബ്ലിഷിംഗ് ഹൗസസിനെ കുറിച്ച് അറിയാം. എങ്ങനെയാണ് ഒരു ബുക്ക് അത് പുസ്തകമായിട്ട് ഒരു പബ്ലിഷറുടെ കയ്യിലൂടെ വായനക്കാരിലേക്ക് എത്തുന്നത്? ആ ഒരു പ്രോസസ് ഒന്ന്
2: പറഞ്ഞുതരും. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് NBS ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പൊതുവിൽ അറിയുന്നൊരു കാര്യമാണ്. NBSന് ശേഷം വന്നവരാണ് പ്രഭാത് ബുക്ക് ഹൗസ്, അതേപോലെ പൂർണ പബ്ലിക്കേഷൻസ്. അതൊക്കെ കഴിഞ്ഞൊരു 3-4 ഇയേഴ്സിന് ശേഷം, എനിക്ക് തോന്നുന്നു 1960s മറ്റോ ആണ് DC ബുക്സ് വരുന്നത്. പിന്നീടാണ് DC വരുന്നത്. ഏകദേശം 70s വരെ മലയാള സാഹിത്യത്തിൽ, അല്ലെങ്കിൽ പുസ്തകരംഗത്ത്, 3-4 പബ്ലിഷേഴ്സേ ആകെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ DC കടന്നുവരവോടുകൂടി അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ധാരാളം പബ്ലിഷേഴ്സ് വന്നിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ പബ്ലിഷേഴ്സാണ് വളരെ അധികം ഉള്ളതെന്ന് തോന്നുന്നു, എഴുത്തുകാരെക്കാളും. അത്രയധികം പബ്ലിഷേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്.
1: ഓക്കെ, അപ്പോൾ എങ്ങനെയാ സർ, ഇപ്പോൾ ഒരാളൊരു ബുക്ക് എഴുതുന്നു, അത് പുസ്തകമായിട്ടല്ലായിരിക്കും, ഇപ്പോൾ ഡിജിറ്റലി എഴുതി വെക്കുന്ന കാര്യമായിരിക്കും, പേപ്പറിൽ ഇപ്പോഴും എഴുതുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഒരു ഫൈൻ ട്യൂൺ ചെയ്ത് എഡിറ്റിങ്ങിനൊക്കെ ശേഷം നല്ല കവർ പേജ് ഒക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്ത് ഒരു പുസ്തകമാക്കി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ അതിന് പിന്നിൽ നടക്കുന്ന പ്രോസസ് ഒന്നും നമുക്കറിയില്ല.
2: എന്റെ കയ്യിൽ ഇപ്പൊ ഒരു പുതിയ റൈറ്റർ കടന്നു വരികയാണെങ്കിൽ, ആ റൈറ്ററോട് ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ ബുക്ക് ഏത് ജോണറിൽ പെട്ടതുള്ളതാണ്? അപ്പൊ പലതരത്തിലുള്ള ജോണറുകളുണ്ട്, കഥ, കവിത, നോവലുകൾ, യാത്രാവിവരണം, അങ്ങനെ തുടങ്ങിയ ലേഖനങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ ആ ജോണർ എന്താണെന്ന് പറഞ്ഞാൽ, ആ ജോണർ ഇന്നത്തെ മാർക്കറ്റിന് ഏത് തരത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞത്. അത് പബ്ലിഷർ ഏറ്റെടുക്കുന്ന ഫസ്റ്റ് ടാസ്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം അതാണ്. അപ്പോൾ മാർക്കറ്റിൽ നന്നായി ചെലവഴിക്കപ്പെടുന്ന ജോണർ ആണെങ്കിൽ നോ പ്രോബ്ലം, അല്ലെങ്കിൽ അത് ടാസ്ക് തന്നെയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മൾ ആ മാറ്റർ എഴുത്തുകാരിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അത് നമ്മുടെ രാജ്യത്തിനോ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനോ, പൊളിറ്റിക്കലിയോ അല്ലാതെയോ എന്തെങ്കിലും നിയമപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കൃതിയാണോ അല്ലയോ എന്നുള്ളതാണ് ഞാനെന്നല്ല ഏത് പബ്ലിഷറും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു നമ്പർ 1 പോയിന്റ്. കാരണം ഒരു വാക്കുകൊണ്ടോ ഒരു വരി കൊണ്ടോ പോലും രാജ്യത്തെയോ സംസ്ഥാനത്തെയോ വ്യക്തികളെയോ നമ്മൾ മുറിവേൽപ്പിക്കാൻ പാടുള്ള ഒരു സംഭവം പോലും ഉണ്ടാവാൻ പാടില്ല. അത് ഓരോ പബ്ലിക്കേഷൻസും അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ മാത്രമല്ല, അത് എല്ലാവർക്കും ബാധകമാണ് പൊതുവായിട്ട്. അല്ലാതെ വരുമ്പോഴാണ് കേസും വിവാദങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആ എഴുതിയ എഴുത്തുകാരൻ്റെ എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ആളാണെന്നുണ്ടെങ്കിൽ പബ്ലിഷർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഒരു ന്യൂ കമർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ശക്തമായ ഒരു എഡിറ്റിംഗ് ആവശ്യമാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഈ എഡിറ്റിംഗ് നമ്മൾ കൃത്യമായി ചെയ്തിട്ട് വേണം ഇതിനനുയോജ്യമായ, മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു കവറ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. കവർ ഡിസൈൻ ചെയ്യുന്നത് തന്നെ, ഈ കവറ് എന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ ജീവനാഡിയാണ്. കവറിൻ്റെ ഭംഗിയാണ് ഓരോ വായനക്കാരനെ ബുക്ക് എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിനകത്തുള്ള കണ്ടന്റ് എന്തോ ആവട്ടെ, ഇനി വെള്ളപ്പേപ്പർ വെച്ചിട്ട് ബൈൻഡ് ചെയ്തതാണെങ്കിലും ആ വായനക്കാരനത് എടുക്കാൻ തോന്നണം. അത് കവറ് എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ജീവനാഡിയാണ്. അത് കവറ് ഫെയിലായി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ചില പുസ്തകങ്ങൾ പരാജയപ്പെട്ടു പോകും. മിസ്റ്റർ ബെന്യാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആടുജീവിതത്തിൻ്റെ ആദ്യത്തെ കവറൊന്നും അത്ര ഒരു വിജയകരമായിരുന്നില്ല എന്നുള്ളത്. അതെ. അപ്പോൾ അത് അതിന് കാരണം ഉണ്ടായത് കവർ ഡിസൈൻ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. ആ മേഖലയിൽ നിന്ന് ഒട്ടനവധി ചെറുപ്പക്കാരുണ്ട്, നല്ല ഡിസൈനുകൾ വരുന്നുണ്ട്, അവർ പരസ്പരം മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മനോഹരമായ കവറുകൾ ഇപ്പോൾ കാണാൻ കഴിയുന്നുമുണ്ട്.
1: ഓക്കെ. ഇപ്പൊ സർ കവർ ഡിസൈനിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നുള്ളത്. കണ്ടന്റ് ആണ് കിങ് എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഈ കവർ തിരഞ്ഞ് അല്ലെങ്കിൽ കവർ നോക്കി പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾ ഉണ്ടെന്നാണ് സാർ പറയുന്നത്.
2: യെസ്, അതായത് ഒരു പുസ്തകത്തിന്റെ ആദ്യ ഘട്ടം, അതായത് ഒരു പുസ്തകം മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ആ പുസ്തകം ആദ്യം വിൽപ്പന, ഇപ്പോ നമ്മളൊരു ഉദാഹരണം പറയാം,

0: ഇടും, സോഷ്യൽ മീഡിയകളിൽ എഴുതാം, അല്ലാതെ എഴുതാം. അപ്പോൾ ആ കണ്ടൻറ് അറിയണമെങ്കിൽ, ഒരു കണ്ടൻറ് നല്ലതാണെന്ന് ഒരു സമൂഹം അറിയണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 500 കോപ്പിയിൽ കൂടുതലെങ്കിലും പുസ്തകം വിറ്റഴിക്കപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് വായനക്കാർ വായിച്ചിട്ട് മിനിമം ഒരു 500 പേരെങ്കിലും ഒരു നല്ലൊരു അഭിപ്രായം വന്നാൽ മാത്രമേ അതിൻ്റെ കണ്ടൻറ് ഗുഡാണെന്ന് അറിയാൻ പറ്റൂ. അല്ലാതെ 1-ഓ 2-ഓ 3-ഓ പേര് മാത്രം അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഒരു പുസ്തകത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് മിനിമം ഒരു ഫസ്റ്റ് എഡിഷൻ 1000 പേരെങ്കിലും ആ പുസ്തകം ആദ്യഘട്ടത്തിൽ വായിച്ച അഭിപ്രായം പറയണം.
1: ഓക്കെ, അതെനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം. ഈ പറഞ്ഞ പോലെ ജോണറിന്റെ കാര്യം
0: കണ്ടന്റ് മീൻസ് പറഞ്ഞത് ശരിയാണ്. കണ്ടന്റ് നല്ലതാണെങ്കിൽ 3-ാം പതിപ്പോ 4-ാം പതിപ്പോ 5-ാം പതിപ്പോ 100-ാം പതിപ്പൊക്കെ എത്താം കണ്ടന്റ് ഓക്കെ ആണെങ്കിൽ. കണ്ടന്റ് മോശമാണെങ്കിൽ 1-ാം പതിപ്പിൽ ഒടുങ്ങും, ചിലത് 2-ാം പതിപ്പ് വരെ പോകാം. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ മാർക്കറ്റിന്റെ രീതികൾ അനുസരിച്ച് അതിന് മാറ്റങ്ങൾ ഉണ്ടാവും.
1: ഈ 1-ാം പതിപ്പ് അതേപോലെ പല പതിപ്പുകൾ പിന്നിട്ട പുസ്തകങ്ങള്, പല എഡിഷനുകളായിട്ട് ഇറങ്ങുന്ന പുസ്തകങ്ങള്, ഇതിന്റെയൊക്കെ ഒരു വ്യത്യാസം എന്താ? നമ്മളൊക്കെ ഒരുപാട് വായിക്കുന്നവരാണെങ്കിലും ചിലപ്പോ ഇത് അറിയില്ല. ഈ 1-ാം പതിപ്പ് എന്ന് പറയുമ്പോ എത്ര പുസ്തകങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്?
0: അത് ഒരു വല്ലാതെ കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. കാരണം ഞാൻ 14 വർഷമായിട്ട് പുസ്തക പ്രസാധകനാണ്. ഞാൻ ഈ പ്രസാധക രംഗത്ത് വന്നപ്പോൾ ഒരു പതിപ്പ് എന്നത് 1000 കോപ്പിയാണ്. എനിക്ക് മുൻപുള്ള പ്രസാധകർ, അതായത് 14 വർഷം ഞാൻ ഈ രംഗത്ത് എത്തിയിട്ടുള്ളൂ, 14 വർഷം മുമ്പും ഇവിടെ പ്രസാധകരുണ്ടായിരുന്നല്ലോ, അവരും മിനിമം 1000 കോപ്പിയാണ് അടിച്ചിട്ടുള്ളത്. കൂടാതെ പ്ലസ് ഒരു 100 കോപ്പി കൂടി പ്രിന്റ് ചെയ്യും. അതെന്തിനാ വെച്ചാൽ ഓദർക്ക് ഒരു 10 കോപ്പി, പിന്നെ 90 കോപ്പി അവാർഡുകൾക്ക് മറ്റ് പുരസ്കാരങ്ങൾക്കൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ഒരു അങ്ങനെയാണ് 100 കോപ്പി അഡീഷണൽ പ്രിന്റ് ചെയ്യും. കൃത്യമായ വിൽപ്പനയ്ക്ക് മാത്രമായി 1000 കോപ്പി. ഇതായിരുന്നു 14 വർഷം മുമ്പ് ഞാൻ ഈ രംഗത്ത് വരുമ്പോഴുണ്ടായിരുന്ന രീതി. അതാണ് ഒരു പതിപ്പായി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഓരോ പ്രസാധക കമ്പനിക്കും അവരുടെ ഇഷ്ടപ്രകാരം പുസ്തകത്തിന്റെ എണ്ണം തീരുമാനിച്ചത് പതിപ്പാക്കാം എന്നൊരു അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് മലയാളത്തിലെ പുസ്തക രംഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
1: അപ്പോ ഒരു 1-ാം പതിപ്പ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1000 എന്നുള്ളത് ഇല്ല. ഇപ്പൊ
0: ആർക്കിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിരവധി പരസ്യങ്ങളുണ്ട്. 5000, 4999 രൂപ പഴയകാലത്ത് ഒരു ചെരുപ്പിന്റെ ഒക്കെ പരസ്യം പോലെയാണ്. പബ്ലിഷ് യുവർ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന കുറേ പരസ്യങ്ങൾ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ എഴുത്തുകാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങൾ. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ചിലർ പരസ്യമുണ്ട് ഞങ്ങളുടെ 3-ാം പതിപ്പായി, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് ആദ്യ പതിപ്പ് വിറ്റഴിഞ്ഞു, അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ആദ്യ പതിപ്പ് വിറ്റഴിഞ്ഞു. ഇങ്ങനെ നിരവധി പരസ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ 14 വർഷത്തെ പ്രവൃത്തി പരിചയം കൊണ്ടും ഈ മേഖലയെ പറ്റി അപ്ഡേറ്റ് ആയി ഞാൻ പരിശോധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 50 കോപ്പിയോ 100 കോപ്പിയോ ആണ് ഇവർ ആകെ അടിക്കുന്നത്, ഒരു പതിപ്പായി അടിക്കുന്നത്. ഇതിന് റീച്ച് കിട്ടാൻ വേണ്ടി പരമാവധി പരസ്യങ്ങൾ കൊടുക്കുന്നു. അത് കഴിയുമ്പോഴേക്കും 2-ാം പതിപ്പ്, അതായത് പഴയ കാലത്തെ 1000 ക്വാണ്ടിറ്റിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ 10 പതിപ്പുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴത്തെ പതിപ്പുകൾ ആ തരത്തിലാണ്. പിന്നെ പബ്ലിഷറുടെ ഒരു മൗലിക അവകാശമായി എഴുത്തുകാരുടെയും ഒക്കെ ഒരു റൈറ്റ്സ് ആയി മാറി ഇതിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് തീരുമാനിക്കേണ്ടത്. അത് ഓരോ പബ്ലിഷിംഗ് ഹൗസുകൾക്കും അവരുടേതായ രീതികളുണ്ടാവും. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. ഞാനിത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. ഇതിനർത്ഥം ആരും 50-ഉം 100-ഉം കോപ്പി അടിക്കുന്നു എന്നല്ല, പക്ഷെ അതാണ് ഒരു എക്സാമ്പിൾ, ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ.
1: ഇപ്പൊ പാട്ടിന്റെ റൈറ്റ്സ് ഇങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. ഇപ്പൊ ഒരു പാട്ടിന്റെ റൈറ്റ് അത് കമ്പോസറിന്റെ ആണോ അതോ പാടിയ ആളുടെ ആണോ വരികൾ എഴുതിയ ആളുടെ ആണോ എന്നൊക്കെ നമ്മളിപ്പോ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു പുസ്തകത്തിന്റെ റൈറ്റ് ശരിക്കും ആരുടെ കയ്യിലാണ്?
0: പുസ്തകത്തിന്റെ റൈറ്റ് അതും ഇതേപോലെ ഒരു മറ്റൊരു വിഷയമാണ്. അതായത് ഒരു പുസ്തകത്തിന്റെ റൈറ്റ് ശരിക്കും എഴുത്തുകാരന് തന്നെയാണ്, 100% എഴുത്തുകാരനാണ്. പക്ഷേ അത് എഴുതി വെച്ച കൃതിക്ക് മാത്രമാണ് 100% റൈറ്റ്. അതായത് ഇപ്പോ നമ്മൾ ഒരു ഉദാഹരണം, ഞാനിപ്പോ ഒരു പുസ്തകം എഴുതുന്നു, അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, ബൈ ഹാൻഡ് ലെറ്ററിൽ ഞാൻ എഴുതി വെച്ച് ഫയലാക്കിയിരിക്കുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു കൃതി. അതിന് കൃതി എന്നാണ് പറയുക, പുസ്തകം എന്ന് പറയാൻ പറ്റില്ല, കാര്യം അത് പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ. ആ കൃതിക്ക് 100% ഞാൻ തന്നെയാണ് അതിൻ്റെ റൈറ്റ്സ് എനിക്ക് മാത്രമാണ്. പക്ഷേ അത് ഏതെങ്കിലും മീഡിയയിലൂടെ

0: ഔട്ട് ചെയ്യുമ്പോൾ, മീൻസ് ആ പുസ്തകം സിനിമയാക്കുമ്പോൾ, നാടകമാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം എഫ് എമ്മിലെ അങ്ങനെ കഥ കേൾക്കാൻ താല്പര്യമുള്ളവർക്കാക്കുമ്പോൾ, അല്ലെങ്കിൽ പുസ്തകമാക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് തരം എനി പ്രൊഡക്റ്റ് അതെന്തോ ആവട്ടെ, അത് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ചെയ്യുന്ന കമ്പനിക്ക് 25% റൈറ്റ്സ് അവകാശം പോകും. പിന്നീട് അത് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ രണ്ടുപേരുടെയും അധികാരപരിധിയിൽ ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ഇതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ഉദാഹരണം പറയാം. ബാല്യകാല സഖി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രശസ്തമായ കൃതിയാണ്. ആ ഡി സി ബുക്സ് ആണ് ഇറക്കിയിട്ടുള്ളത്. ഡി സി ബുക്സ് ഇറക്കുന്നതിന് മുമ്പ്, ഡി സി ബുക്സിന് അവകാശം വരുന്നതിന് മുമ്പ്, വൈക്കം മുഹമ്മദ് ബഷീർ ജീവിച്ചിരുന്ന കാലത്താണ് ആദ്യം ഈ പുസ്തകം ഇറങ്ങുന്നത്. ഇറങ്ങിയ സമയത്ത് പ്രേം നസീറിനെ വെച്ചിട്ട് ഇത് ബാല്യകാല സഖി എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് ഇറങ്ങിയിരുന്നു. അതൊരുപാട് സവിശേഷതകളുള്ള സിനിമയാണ്. കേരളത്തിലെ ഏറ്റവും സീനിയറായ നാടകക്കാരനായ ഇബ്രാഹിം വെങ്ങരയൊക്കെ അഭിനയിച്ച ഒരു സിനിമ കൂടിയാണത്. പിന്നെ ഈ ബാല്യകാല സഖി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും സിനിമയാക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകനായ പ്രമോദ് പയ്യന്നൂർ, അദ്ദേഹം ഇറങ്ങി തിരിച്ചു. മമ്മൂട്ടിയായിരുന്നു ഡബിൾ റോളിൽ അഭിനയിച്ചു, സിനിമ നമ്മളൊക്കെ കണ്ടതാണ്. പക്ഷെ അദ്ദേഹം അതിൻ്റെ പേരിൽ വലിയൊരു എഫേർട്ട് സഹിക്കേണ്ടി വന്നു. കാരണം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ്റെ അനുമതി മേടിക്കേണ്ടി വന്നു, ഡി സി ബുക്സിൻ്റെ അനുമതി മേടിക്കേണ്ടി വന്നു, പിന്നെ മകളുടെ അനുമതി മേടിക്കേണ്ടി വന്നു. അങ്ങനെ ഒട്ടനവധി ആളുകളുടെ അനുമതിയോടുകൂടി തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത്. പക്ഷേ അത് പിന്നെ വലിയൊരു സൂപ്പർ സ്റ്റാർ പ്രൊജക്റ്റ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഒരു അവകാശം ആ തരത്തിലായി മാറി. ഇപ്പോൾ
1: പുസ്തകങ്ങളെ കുറിച്ചും, ഒരു പുസ്തകം വെളിച്ചത്തെത്താൻ, പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇന്നുള്ളത് പ്രമുഖ പ്രസാധകനും സംവിധായകനുമായിട്ടുള്ള ശ്രീ മിഥുൻ മനോഹറാണ്. സാറിനൊപ്പമുള്ള ഗസ്റ്റ് റൂമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉങ്കൾ വാഴ്ക്കയിലെ ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: This room with all favorite wine. പ്രതിഭകളുടെ അതിഥികളാകുന്നു. This room.
5: അഹല്യ എഫ് എം 90.4 ഇത് ഗസ്റ്റ് റൂമിന്റെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. എന്റെ കൂടെ ഇന്നുള്ള അതിഥി പ്രമുഖ പുസ്തക പ്രസാധകനും സംവിധായകനുമായ ശ്രീ മിഥുൻ മനോഹർ. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം.
6: ഇപ്പോ സാർ, ഇപ്പോൾ ജോണറിന്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോണർ ഏതായിരിക്കും?
7: ഇപ്പോ 2-3 വർഷമായിട്ട് ആണെങ്കിൽ പ്രണയ നോവലുകളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഒരു 2-3 years ആയിട്ട് കേരളത്തിലെ എല്ലാ പബ്ലിഷേഴ്സിന്റെ അടുത്തുള്ള പ്രണയ നോവലുകളാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. മറ്റുള്ള പുസ്തകങ്ങൾ വിൽക്കുന്നില്ല എന്നതിന് അർത്ഥമില്ല, പക്ഷെ കൂടുതൽ നമ്മുടെ യുവതലമുറ വായിക്കുന്നത് അങ്ങനത്തെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രണയ പുസ്തകങ്ങളാണ്, അത് പ്രത്യേകിച്ച് പ്രണയ നോവലുകൾ. നോവൽ ജോണറിനോടാണ് എനിക്ക് തോന്നുന്നു യുവതലമുറയ്ക്ക് കൂടുതൽ താല്പര്യം. ഇപ്പൊ യുവതലമുറയിലെ വായനക്കാർക്ക് MT എത്ര പുസ്തകം എഴുതിയെന്ന് പോലും അറിയില്ല, അല്ലെങ്കിൽ വൈലോപ്പിള്ളി ആരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ശങ്കരപ്പിള്ള ജി ശങ്കരക്കുറുപ്പ് ആരാണെന്ന് അറിയില്ല, അങ്ങനെയുള്ള പഴയ കാലത്തെ റൈറ്റേഴ്സ് ആരാണെന്ന് പോലും അറിയില്ല. അപ്പോൾ അത് ഒരുപക്ഷെ അവർ പഴയ പുസ്തകങ്ങൾ വായിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുറ്റമല്ല, അവരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല. അവർ പുതിയ ജനറേഷനാണ്, അവർ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവരുടെ കണ്ണിൽ ഇപ്പോൾ അവർ കാണുന്ന സീനിയർ റൈറ്ററൊക്കെ ഒരുപക്ഷെ ബെന്യാമനെ പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന സുഷമോത് ചന്ദ്രോത്ത്, അതേപോലെ സുഭാഷ് ചന്ദ്രൻ, അങ്ങനെയുള്ള പുതിയ റൈറ്റേഴ്സ്, ഇപ്പോൾ ഈ ഒരു 10 വർഷത്തിനുള്ളിൽ കയറി വന്ന എസ്റ്റാബ്ലിഷ് ആയ റൈറ്റേഴ്സിനെ മാത്രമേ അവർക്കറിയൂ. അതിനു മുമ്പ് ഇവിടെ വലിയൊരു എഴുത്തുകാരും വായനാലോകവും ഉണ്ടായിരുന്നു എന്നൊന്നും കുട്ടികൾക്കറിയില്ല. അതിപ്പോൾ മനസ്സിലാക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് സാഹിത്യം എന്നൊരു സംഭവമില്ല, ഒരു ഓപ്പൺ റൈറ്റിംഗ് ആണ് റീഡേഴ്സ് ഇഷ്ടപ്പെടുന്നത്, ഒരു തുറന്നെഴുത്ത്. അത് കഥയാവാം, കവിതയാവാം, പ്രണയ നോവലാവാം, എന്തോ ആവട്ടെ, യാത്രാവിവരണമാവാം, എന്തായാലും അത് ഒരു പച്ചക്കെഴുതുക, അത് ഓപ്പണായിട്ട് അത് വായിക്കാൻ കഴിയുക, അത് വായനക്കാരും വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. കാരണം ഒരു എനിക്ക് തോന്നുന്നു 2-3-4 വർഷമായിട്ട് അത്തരം എഴുത്തുകളാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. സോഷ്യൽ മീഡിയയിലുള്ള അത്തരം എഴുത്തുകൾ പുസ്തകമായി വരുമ്പോൾ വലിയ വിജയം ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ ഒരു 4 വർഷം മുമ്പ് വരെ കേരളത്തിൽ അംഗീകൃത പുസ്തക പ്രസാധകർ എന്ന് പറയുന്നത് 65 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് ഒരു 85-90 പേരുണ്ട്, 90 പേരുണ്ടെന്നാണ് എൻ്റെ അനുമാനം. പക്ഷേ കേരളത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമായിട്ട് പ്രസാധകരായി പ്രവർത്തിക്കുന്നവർ 140 പേരുണ്ട്. അപ്പോൾ ഏകദേശം 50 ഫേക്കായവരുണ്ട്. അവരെ എഴുത്തുകാർ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് വ്യാജ പ്രസാധകരുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വേറൊന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല. അവരെ എഴുത്തുകാർ അവരെ തിരിച്ചറിയുക. അത് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ മാർഗം എന്നത് ഒന്ന് അവരുടെ പ്രവൃത്തി പരിചയമാണ്. ഒന്ന് പ്രവൃത്തി പരിചയം, അവർ മുൻപ് ചെയ്തിരിക്കുന്ന പുസ്തകങ്ങൾ, അതിൻ്റെ വിജയ സാധ്യത, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് യുവ എഴുത്തുകാർ അതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രം പുതിയ പ്രസാധകർക്ക് കൊടുക്കുക. അല്ലാതെ കുറേ പുരസ്കാരങ്ങൾ തരാം, അല്ലെങ്കിൽ വലിയ ഷോകൾ തരാം, അങ്ങനെ പല ഓഫറുകളുമായിട്ടാണ് ഇന്ന് പുതിയ പ്രസാധകർ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പുതിയ പ്രസാധകരിൽ എല്ലാവരും വ്യാജരാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വ്യാജരുണ്ട് കേരളത്തിൽ, വളരെ സജീവമാണ് എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്.
6: തിരിച്ചറിയണം നമ്മൾ,
7: അത് എഴുത്തുകാർ തിരിച്ചറിയുകയേ നിവർത്തിയുള്ളൂ. ഒരു പ്രസാധകൻ കൂടിയായ എനിക്ക് അത് അതിൻ്റെ മറ്റു വിഷയങ്ങളിലൂടെ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്.
6: മേഷ് പിഷാരടി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അവാർഡ് കിട്ടുന്ന സിനിമകൾ നാട്ടുകാർ കാണുന്നില്ല, അതേസമയം നാട്ടുകാർ കാണുന്ന സിനിമകൾക്ക് അവാർഡില്ല. ഇപ്പൊ പാട്ടുപെട്ടി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഗൗരവമായിട്ടുള്ള സംഭവങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകളില്ലേ, അതിപ്പോ ആരും കാണാത്തതുപോലെ, അതേപോലെ എന്റർടൈൻമെന്റ് ആണ് സിനിമ എന്ന് പറയുന്നവരുണ്ട്. സാറിന്റെ ഒരു അഭിപ്രായം എന്താണ് ഇതിൽ?
7: അത് ഒരർത്ഥത്തിൽ ശരിയാണ് രമേഷ് പിഷാരടി പറഞ്ഞത്. കാരണം അവാർഡ് കിട്ടുന്ന സിനിമയാവുമ്പോൾ ഈ സിനിമ ഒരു ബുദ്ധിജീവി സിനിമയാണ് എന്നുള്ള ഒരു എന്താ പറയുക, നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, പലരും കാണാൻ വരുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യം തന്നെയാണത്. പക്ഷേ ആ ഒരു കാലഘട്ടം, അതായത് അത്തരം സിനിമകളുടെ ഒരു കാലഘട്ടമൊക്കെ ഏകദേശം അവസാനിച്ചു പോയി. അതൊക്കെ ചില പരീക്ഷണ സിനിമകളായിരുന്നു 80s 90s ഒക്കെ. അത്തരം ഒരു അതിന് ഇന്നത്തെ കാലത്ത് സിനിമാക്കാർ വിശേഷിപ്പിക്കുന്നത് അന്നത്തെ ബുദ്ധിജീവി സിനിമകൾ എന്നാണ്. പക്ഷെ അത് ബുദ്ധിജീവി സിനിമകളല്ല, അത് തികച്ചും ഒരു പരീക്ഷണാത്മകമായ സിനിമകളായിരുന്നു. അപ്പോൾ ആ പിന്നീട് വന്ന നല്ല സിനിമകളും പ്രേക്ഷകർ ആ ഒരു കണ്ണോടുകൂടിയാണ് കാണുന്നത്. അതിനൊരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ, അവാർഡ് കിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പല സംവിധായകരും ഇപ്പോൾ സിനിമ ചെയ്യുന്നത്. ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രോബ്ലമാണ്.
6: പിന്നെ മറ്റൊരു സിനിമ പരിത്രാണം എന്ന സിനിമയെ കുറിച്ചിട്ടാണ് ചോദിക്കാനുള്ളത്. ഇപ്പം മനുഷ്യന്മാരെ തന്നെ അഭിനയിപ്പിക്കാൻ പാടാണ് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു പ്രാവിനെയും നായയൊക്കെ വെച്ചിട്ട് സാർ പരിത്രാണം എന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തത്?
7: അത് യൂട്യൂബിലുണ്ട്, വർക്കുണ്ട്. പക്ഷെ അതൊരു വലിയൊരു സക്സസ്ഫുൾ വർക്കാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് അത് അത് എൻ്റെ അടുത്തൊരു മധു ആദർശേരി എന്ന് പറയുന്ന ഒരാൾ എഴുതിയ, അദ്ദേഹത്തിൻ്റെയാണ് രചന, കഥ തിരക്കഥ സംഭാഷണം അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹം എന്നോട് ഇങ്ങനെ വന്നു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു അംഗപരിമിതൻ, വികലാംഗനായിട്ടുള്ള വീൽ ചെയറിൽ ഇങ്ങനെ ഉള്ള അംഗപരിമിതന് സംഭവിച്ചൊരു അപകടം, ഒരു ഇൻസിഡൻറ്റ്, അത് സ്ക്രീൻ പ്ലേ ആക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അവർ സമൂഹത്തിൽ അനുഭവിക്കുന്ന അവഗണന, അതിനെ നമുക്കൊന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും, അപ്പോൾ നമുക്കതൊരു വിഷ്വലാക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഓക്കെ, പക്ഷേ ആ വിഷ്വലാക്കിക്കൂടെയതിന് ശേഷമാണ് അദ്ദേഹം ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് തരുന്നത്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കുറച്ച് റിസ്ക്കാണ്. കാരണം ആ അംഗപരിമിതൻ്റെ കഥാപാത്രത്തിനോടൊപ്പം ബാലൻസ് ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഒരു ഡോഗും ഒരു പ്രാവും. അപ്പോൾ അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഈ കഥയുമായി ഞാൻ വേറൊരുപാട് സംവിധായകരെ സമീപിച്ചിരുന്നു, എല്ലാവരും ഈ കഥാപാത്രത്തിനെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്, അതിന് കുറേ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു നിശ്ചയദാർഢ്യമാണ്. ഞങ്ങൾ ഡോഗ് ട്രെയിനേഴ്സിനെ പോയി കണ്ടു, ഈ പ്രാവിനെ ട്രെയിൻ ചെയ്യുന്നവരെ പോയി കണ്ടു, അങ്ങനെ ഒരുപാട് പേരെ കണ്ടു, പലരും സമ്മതിച്ചില്ല. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ വാക്കുകൾ കേട്ടിട്ട്, നമ്മുടെ യുവതലമുറയുടെ ഒരു പ്രതിനിധി, അയാൾക്ക് ഒരു താല്പര്യം സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അയാളുടെ ഡോഗ് തീരെ മെരുങ്ങുന്നതല്ലായിരുന്നു, എന്നിട്ട് പോലും അതിനെ കൊണ്ടുവന്നു. ലൊക്കേഷനിൽ സത്യം പറയണമെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനൊന്നും ഫുഡ് പോലും കഴിച്ചിട്ടില്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിൽ കിട്ടി, ഇവരുടെ മൂഡ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിൽ എന്നെ കുറേയൊക്കെ സഹായിച്ചത് എൻ്റെ എല്ലാ സിനിമകളുടെയും എൻ്റെ പുസ്തകങ്ങളുടെയും ഒക്കെ കവർ ഡിസൈനറും കലാസംവിധായകനുമായ ഉണ്ണി ഉഗ്രപുരാണ്. അദ്ദേഹമാണ് ഡോഗിൻ്റെ ഷോട്ട് എടുക്കാൻ ഡോഗിനെ അനുനയിപ്പിച്ചതും ആ ഷോട്ടിന് വേണ്ടി ഡോഗിനെ ഒരുക്കി തന്നതൊക്കെ കലാസംവിധായകനായ ഉണ്ണിയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ക്യാമറാമാൻ അടക്കം പേടിച്ച നിമിഷങ്ങളുണ്ട്. കാരണം ഇത് ചിലപ്പോൾ എടുത്ത് ചാടും ലെൻസിലേക്ക്. അപ്പൊ പല രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമിന് ഒരു സിനിമയുടെ സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു. അതൊക്കെ ഒരുപാട് ടാസ്കുകൾ അനുഭവിച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്ത്. പക്ഷെ ഷൂട്ട് ചെയ്തെങ്കിലും അത് വീൽ ചെയർ അസോസിയേഷൻ, ഓൾ കേരള വീൽ ചെയർ അസോസിയേഷൻ അവരുടെ ഹ്രസ്വചിത്രമായിട്ട് ഞങ്ങൾ അവർക്ക് കൊടുക്കുക ചെയ്തത്. പക്ഷെ യൂട്യൂബിലുണ്ട് വർക്ക്. അപ്പോൾ അത് വളരെ സന്തോഷം. എന്തായാലും അത് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ വലിയൊരു ആശ്വാസം. കാരണം നമ്മൾ പ്രതീക്ഷ എനിക്ക് തോന്നുന്ന അതിൽ ഡോഗിനെയാണ് ഞങ്ങൾക്ക് നന്നായി അഭിനയിപ്പിക്കാൻ പറ്റിയത്. പ്രാവിനെ ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്ന് എടുത്തു. പക്ഷെ ഡോഗിനെ നന്നായി, ഡോഗാണ് അതിലെ ഒരു ഹീറോ.
6: അതെ അതെ. സാർ, നമ്മൾ ഇത്രയും നേരം കുറെ കാര്യങ്ങൾ പറഞ്ഞു, പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു, സിനിമകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ഇനി ജീവിതത്തിൽ ചെയ്യാനിരിക്കുന്ന, വരാൻ പോകുന്ന ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്തൊക്കെയാണ്?
7: ഫ്യൂച്ചർ പ്രൊജക്ട് എന്റെ ഒരു തമിഴ്, തെലുങ്ക്, ഹിന്ദി മൂന്ന് ഭാഷകളിൽ എൻ്റെ ഒരു സിനിമ വരുന്നു. അത് സെൻസറിലാണ്. തമിഴാണ് ബേസിക് പ്ലോട്ട്, തമിഴാണ് പടം. സിദ്ധവേൽ ദി ലയൺ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. തമിഴ്നാട്ടിലെ സാഹിത്യകാരന്മാർ തമ്മിലുള്ള ഒരു കുടിപ്പകയുടെ കഥയാണ്. അത് സാഹിത്യവും എഴുത്തുമായി ബന്ധമുള്ള ഒരു പുസ്തകമാണ്. അതുപോലെ സോറി സിനിമയാണ്. അപ്പോൾ അത് അതിന് കൂടുതൽ വിശേഷങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. സെൻസറിൽ ഇരിക്കുകയാണ്. അത് ചെറിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം എടുക്കുന്ന വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ വിജയ് സാറിനെ കാണണം, മുഖ്യമന്ത്രിയെ ഒന്ന് കാണണം എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതാണ് എൻ്റെ ഒരു ബിഗ് റിലീസ് വരാനുള്ളത്. പിന്നെ ഈ വർഷം അവസാനം OTTയിലേക്കൊരു സിനിമ വരുന്നു. വിഭ്രാന്തം എന്നാണ് അതിൻ്റെ പേര്. സൈക്കോളജിക്കൽ മൂവിയാണ്. അതിൻ്റെ ഷൂട്ടിങ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. സെക്കൻഡ് ഷെഡ്യൂൾഡ് സെപ്റ്റംബറിൽ മൂന്നാറിൽ തുടങ്ങും. തേർഡ് ഷെഡ്യൂൾഡ് പഴനി, പഴനിയിൽ വെച്ചിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത്. അതും ഒരു ഉള്ളടക്കത്തിന് ശേഷം മലയാളത്തിൽ മെന്റലി, അതായത് ഭ്രാന്ത് വിഷയമായി വരുന്ന സിനിമയാണ്. ഉള്ളടക്കത്തിന് ശേഷം മലയാളത്തിൽ കോമഡി പടങ്ങൾ വന്നിട്ടുണ്ട്, അല്ലാതെ സീരിയസ് പടം വന്നിട്ടില്ല. അത് വളരെ സീരിയസ് ആയിട്ട് സൈക്കോളജിക്കലായിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയാം. സിനിമ എന്നതിലുപരി അത് പഠിക്കുന്ന കുട്ടികൾക്ക്, സൈക്കോളജിയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. മനുഷ്യ മനസ്സിനെ പറ്റി പഠിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ആ സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഹിന്ദി ഷോർട്ട് ഫിലിം ഇറങ്ങാനുണ്ട്. അത് ബോംബെയിലെ റെഡ് സ്ട്രീറ്റിലെ പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ മക്കൾ അനുഭവിക്കുന്ന, കുഞ്ഞുമക്കൾ, കുഞ്ഞുമക്കൾ എന്ന് പറഞ്ഞാൽ കൈക്കുട്ടി മുതൽ സ്കൂളിലെ പഠനം വരെ നിഷേധിക്കപ്പെട്ട കുഞ്ഞുമക്കൾ, ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ മക്കൾ അനുഭവിക്കുന്ന വേദന, അത് പ്രമേയമാക്കിക്കൊണ്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. അതും ഒരുപാട് എന്താ പറയാ, ഒരു രണ്ട് സിനിമ എടുക്കേണ്ട കഷ്ടപ്പാടുകളൊക്കെ നടത്തിയിട്ടൊക്കെയാണ്. അത് ഷോർട്ട് ഫിലിമാണ്. ഇപ്പോ ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ഒരു രീതി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു യുവതലമുറ ഷോർട്ടായിട്ട് കാണാനാണ് എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷോർട്ട് ഫിലിമുകൾക്ക് പ്രസക്തി ഉള്ളത്. ഷോർട്ടായിട്ട് കാണാനാണ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അവർ ഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മലയാളത്തിൽ വരുന്ന പല സിനിമകളും ഫെയിലാവുന്നതിന് ഒരു കാരണം അതാണ്. കാരണം സിനിമ എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന വളരെ വലിയ കാര്യങ്ങളാണ്. ഇപ്പം ഇപ്പം ഇറങ്ങുന്ന ബ്രഹ്മാണ്ട സിനിമകൾ പോലെയുള്ള അങ്ങനത്തെ വർക്കുകളാണ് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു ചെറിയ കോമഡി പടം, ഒരു ഫാമിലി സബ്ജക്റ്റ് ഒന്നും തിയേറ്ററിൽ കാണാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നുകിൽ OTT അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് നമ്മുടെ പ്രേക്ഷകർ മാറി. അപ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുറേ മാറ്റം സിനിമയിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു.
6: ഓക്കെ. അപ്പം എന്തായാലും ഇനിയുള്ള മുന്നോട്ടുള്ള വഴിയിൽ ഒരുപാട് നല്ല സിനിമകൾ സംഭവിക്കട്ടെ, നല്ല പുസ്തകങ്ങൾ സംഭവിക്കട്ടെ, സന്തോഷങ്ങൾ സംഭവിക്കട്ടെ സാർ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ്
1: 1962. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. വളരെ ലളിതമായി നിയമകാര്യങ്ങൾ പറഞ്ഞു തരുന്ന ലാ പോയിന്റിന്റെ ഇന്നത്തെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജി ആ ഇന്ത്യയാണ് കൂടെയുള്ളത്. അപ്പോ ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ഇന്നത്തെ ലാ പോയിന്റിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അവകാശത്തെ കുറിച്ചാണ്, സമത്വത്തിനുള്ള അവകാശം. അതെ, റൈറ്റ് ടു ഇക്വാലിറ്റി. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 ഈ ഒരു നിയമത്തിന് മുന്നിലെ സമത്വത്തെ കുറിച്ച് പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം എന്താ? റൂൾ ഓഫ് ലോ എന്ന് പറയും, അതായത് നിയമത്തിന്റെ ഭരണം. പണക്കാരനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ, അല്ലെങ്കിൽ സാധാരണക്കാരൻ, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥൻ, അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നതാണ് ഈ ആർട്ടിക്കിൾ ആദ്യം പറയുന്ന ഒരു കാര്യം. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിയമത്തിന്റെ തുല്യ സംരക്ഷണം. ഒരേ സാഹചര്യമുള്ള ഏത് വ്യക്തിക്കും നിയമം ഒരുപോലെയായിരിക്കും. രാജ്യത്തെ എല്ലാവർക്കും തുല്യമായ നിയമ സംരക്ഷണം ഉറപ്പാക്കാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ, പക്ഷാപാതം പാടില്ല, അത് തന്നെ കാര്യം കേട്ടോ. ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഭരണകൂടത്തിന് അനാവശ്യമായ പക്ഷാപാതം കാണിക്കാനോ അവകാശങ്ങൾ നിഷേധിക്കാനോ കഴിയില്ല എന്നതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിവേചനത്തിനെ കുറിച്ചാണ്. അതെ, ഭരണഘടനാ സംരക്ഷണം എങ്ങനെയാണ്, വിവേചനത്തിനെതിരെ എന്താണ് നമ്മുടെ നിയമം പറയുന്നത്? കേൾക്കാം ലോ പോയിന്റിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. Keep on listening Ahilya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: all your rights.
1: Yes, law point തുടരുന്നു. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുണ്ട് സ്മിയാർഷി ആയില്യ. യെസ്, സമൂഹത്തിൽ യാതൊരു വിധ വിവേചനങ്ങളും പാടില്ലെന്ന് വ്യക്തമാക്കുന്ന ആർട്ടിക്കിളാണ് എന്ത്, ആർട്ടിക്കിൾ 15. ആ ആർട്ടിക്കിൾ 15 കുറിച്ചാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതായത് 5 കാര്യങ്ങളുടെ പേരിലുള്ള വിവേചനം നിരോധിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ്? മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം. ഇത്തരം കാര്യങ്ങളുടെ പേരിൽ ഒരു പൗരനോടും ഭരണകൂടം വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ആർട്ടിക്കിളിൽ 15 പറയുന്ന കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലെ അവകാശങ്ങളെ കുറിച്ചും. ഇപ്പോൾ കടകൾ, പൊതു ഹോട്ടലുകൾ, തിയേറ്റേഴ്സ്, പൊതു ജലാശയങ്ങൾ, ഇപ്പൊ കിണറുകളായിക്കോട്ടെ, കുളങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഗതാഗത മാർഗങ്ങൾ, റോഡുകൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്ന് ആരെയും തടയാനായിട്ട് പാടില്ല എന്നൊരു കാര്യം കൂടി ഈ ഒരു ആർട്ടിക്കിളിൽ വ്യക്തമായി പറയുന്നുണ്ട്. സ്പെഷ്യൽ പ്രൊവെൻഷൻ, അതായത് ഈ വകുപ്പ് വിവേചനം തടയുമ്പോഴും സ്ത്രീകൾക്കും കുട്ടികൾക്കും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഇവരുടെയെല്ലാം പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകാൻ കൂടി സർക്കാരിനൊരു അധികാരം കൂടി നൽകിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മറ്റു സ്പെഷ്യലായിട്ട് വരുന്ന റൈറ്റ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. ഓക്കെ, ആ കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു നിയമത്തെ മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു കാര്യം എന്താണെന്നറിയോ, പൊതു തൊഴിലവസരങ്ങളിലെ സമത്വത്തെ കുറിച്ചാണ്. കേൾക്കാം ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ.

യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലാ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ കൂടെ ഉണ്ട്. ഇറ്റ്സ് മീ ആർ ജി അഹില്യ. അതെ, നമ്മൾ ഇന്ന് ആർട്ടിക്കിൾ 14 സമത്വം ആ ഒരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തുടങ്ങിയത്. അതിൽ നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റി എന്താണെന്നുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ വിവേചനത്തിനെതിരെയുള്ള ഭരണഘടനാ സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത കാര്യമാണ് പൊതു തൊഴിലവസരങ്ങളിലെ സമത്വത്തെ കുറിച്ച്. അതായത് ഇപ്പോൾ സർക്കാർ ജോലികളിലും തൊഴിലവസരങ്ങളിലും സമത്വം ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 16. ഈ ആർട്ടിക്കിൾ 16 കുറിച്ച് പറയുന്ന സമയത്തെ അതിൽ ഒന്നാമതായി പറയുന്ന ഒരു കാര്യം തുല്യ അവസരം എന്നതാണ്. അതായത് സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് അർഹരായ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവസരം ലഭിക്കാനുള്ളൊരു അവകാശമുണ്ട് എന്നതാണ് പറയുന്നത്. ഇനി പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്താ? തൊഴിൽ വിവേചനമില്ല. അതെ, അതായത് ജാതി, മതം, ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലത്തിന്റെ പേരിൽ മാത്രം ഒരാൾക്ക് ജോലി നിഷേധിക്കാനായിട്ട് പാടില്ല. ഇത്

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജി ആയില്ല. അങ്ങനെ ഇന്നത്തെ ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കാനട്ട. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17 ഉം 18, അതിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഈ ആർട്ടിക്കിൾ 17 ഉം 18 ഉം പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? സമൂഹത്തിലെ അസമത്വങ്ങൾ പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ആർട്ടിക്കിൾസ് ആണ് ഇത് 17 ഉം 18 ഉം. ആർട്ടിക്കിൾ 17, അയിത്ത് നിർമാർജ്ജനം. അതെ, ഇന്ത്യയിൽ ഏതൊരു രൂപത്തിലുമുള്ള അയിത്താചാരം നിരോധിച്ചിരിക്കുന്നു.

എന്നതാണ്. ഇത് ലംഘിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് കൂടിയാണ് ആർട്ടിക്കിൾ 17 പറഞ്ഞിരിക്കുന്നത്. ഇനി 18 എന്താണ്? ഈ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. പണ്ടുകാലത്തുണ്ടായിരുന്ന സർ, റാവു, ബഹദൂർ തുടങ്ങിയ രാജകീയ സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കുന്നത് ഭരണഘടന വിലക്കിയിട്ടുണ്ട്. സൈനിക വിദ്യാഭ്യാസ യോഗ്യതകൾ, ഉദാഹരണത്തിന് ഡോക്ടർ, എഞ്ചിനീയർ, ക്യാപ്റ്റൻ, ഇതൊഴികെ മറ്റ് പദവികൾ വ്യക്തിപരമായ പേരിനൊപ്പം സ്ഥാനപ്പേരായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത്രയും കാര്യങ്ങൾ എന്തിനാണെന്നറിയോ? ശരിക്കും എല്ലാവരെയും ഒരുപോലെ കാണുകയും തുല്യ നീതി ഉറപ്പാക്കുകയുമാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി, അല്ലെ? അപ്പോ സമത്വമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കാന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ലാ പോയിന്റിൽ നമ്മൾ സംസാരിച്ചത് ആർട്ടിക്കിൾ 14 കുറിച്ചാണ്, റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ചാണ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. അങ്ങനെ റൈറ്റ് ടു ഇക്വാലിറ്റി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്നത്തെ ലാ പോയിന്റിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ലാ പോയിന്റുമായി മറ്റൊരു നിയമവും നിയമവശവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യത്
1: കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ. ഗാർഹിക പാചകവാതക ഉപയോക്താക്കൾക്ക് ഒരു സുപ്രധാന മുന്നറിയിപ്പുണ്ട്. ഒക്ടോബർ 1 മുതൽ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് ഒതന്റിക്കേഷൻ പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ 1 മുതൽ സബ്സിഡി നിരക്കിൽ പാചകവാതകം ലഭിക്കില്ല. നേരത്തെ ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതില്ല. രാജ്യത്ത് 89.9% ഉപഭോക്താക്കളും ഇതിനകം BAA പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റുകളിലേക്ക് വന്നാൽ 2026 ഒക്ടോബർ 15 മുതൽ UPI വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് പുതിയ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് പ്രാബല്യത്തിൽ വരും. സാധാരണ വ്യാപാരികൾക്ക് 2000 രൂപയ്ക്ക് മുകളിൽ 0.4% MDR ഈടാക്കുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിന് പ്രത്യേക ഇളവ് നൽകിയിട്ടുണ്ട്. 2000 രൂപയ്ക്ക് മുകളിലുള്ള റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗുകൾക്ക് 0.4% പകരം ഇടപാടൊന്നിന് 5 രൂപ എന്ന നിശ്ചിത നിരക്ക് മാത്രമേ ബാധകമാകൂ. അതേസമയം സംസ്ഥാനത്ത് പ്രിയദർശിനി പദ്ധതി 100 ദിനം പോയ വാരം പിന്നിട്ടു. 100 ദിവസത്തിൽ 266.53 കോടി രൂപയുടെ യാത്രാ സൌജന്യം നൽകിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. KSRTC ഓർഡിനറി ബസ്സുകളിൽ 12.54 കോടി സൌജന്യ യാത്രകൾ നടന്നു. പ്രതിദിനം ശരാശരി 12.93 ലക്ഷം സ്ത്രീകളാണ് ഈ സൌകര്യം ഉപയോഗപ്പെടുത്തുന്നത്. മറ്റൊരു ബാങ്കിംഗ് അപ്ഡേറ്റ്. ഒക്ടോബർ 15 മുതൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ ATMകളിൽ മതിയായ പണം ഉറപ്പാക്കാൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കും ധനമന്ത്രാലയവും നിർദ്ദേശം നൽകിയെന്നതാണ്. ATM ശൃംഖല ചുരുങ്ങുന്ന സാഹചര്യത്തിൽ വൻതോതിലുള്ള പണമിടപാടുകൾ ബാങ്കുകൾക്ക് വെല്ലുവിളിയായേക്കാം. സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ഇതുവരെ ശ്രോതാക്കൾ കേട്ടത്. ഇനി രാഷ്ട്രീയ വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി രാഷ്ട്രീയ വിശേഷങ്ങൾ. ദേശീയ തലത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഛാത്രോം കി ഗുഞ്ച് പരിപാടിക്കിടെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പുൽഗിത് മണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകരിച്ചത് പോയ വാരം വലിയ വിവാദമായി. വേദിയിൽ രാഹുലിനെ കെട്ടിപ്പിടിച്ച് മോദിയുടെ പ്രസംഗ ശൈലിയും ചിരിയും അവതരിപ്പിച്ച സംഭവത്തിൽ BJP കടുത്ത വിമർശനവുമായി പോയ വാരം രംഗത്തെത്തി. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച വലിയൊരു കാര്യം CMRL എക്സലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ED നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരെ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടതാണ്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു തീരുമാനമുണ്ടായത്. പിണറായി വിജയന് പുറമെ മുൻമന്ത്രി മുഹമ്മദ് റിയാസ്, ഭാര്യ TV വീണ എന്നിവർക്കെതിരെയും അന്വേഷണമുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ SP വിക്രമനാണ് അന്വേഷണ ചുമതല. 25 കോടിയുടെ ഹവാല ഇടപാടുകളും കൈക്കൂലി ആരോപണവുമാണ് ED ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം, വടക്ക് കിഴക്കൻ രാഷ്ട്രീയത്തിൽ മേഘാലയയിലെ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ 8 MLA മാർ BJPയിൽ ചേർന്നു എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സാന്നിധ്യത്തിലാണ് ഇവർ BJP അംഗത്വം സ്വീകരിച്ചത്. ഇതിനിടെ പിണറായി വിജയനെതിരായ അന്വേഷണത്തിൽ രാഷ്ട്രീയ പ്രതിഷേധം തീർക്കാൻ CPM LDF യോഗം വിളിക്കാൻ ആലോചിക്കുമ്പോഴും പോലീസ് അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലാണ് CPI. അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരട്ടെ എന്നാണ് CPI നേതാക്കളുടെ പക്ഷം. ദേശീയ തലത്തിൽ കൂറുമാറ്റ നിരോധനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നു. രാജ്യത്ത് കഴിഞ്ഞ 4 വർഷത്തിനിടെ, അതായത് 2022 മുതൽ 26 ജൂലൈ വരെ 111 ജനപ്രതിനിധികൾ പാർട്ടി മാറിയതായി ADR റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിൽ 26 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നു. എന്നാൽ കേരളത്തിൽ നിന്ന് ആരുമില്ല. അവസാനമായി, ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അഖിലേഷ് യാദവ് റായ്ബറേലിയിൽ തുടക്കമിട്ടു എന്നുള്ളതാണ്. കോൺഗ്രസുമായുള്ള സഖ്യം തുടരുമെങ്കിലും സീറ്റ് വിഭജനം വിജയസാധ്യത അടിസ്ഥാനമാക്കി മാത്രമായിരിക്കുമെന്നും SP അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി ലോകവിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ലോകവിശേഷങ്ങൾ. കൊറിയൻ ഉപദ്വീപിൽ വീണ്ടും സംഘർഷ ഭീതി ഉയർത്തി. ഉത്തരകൊറിയ ജപ്പാൻ കടലിലേക്ക് 2 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചു എന്നുള്ളതാണ്. വോൺസാൻ മേഖലയിൽ നിന്ന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഇവ വിക്ഷേപിച്ചതെന്ന് ദക്ഷിണ കൊറിയയും ജപ്പാനും സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ മദ്യപിക്കുന്ന മുതിർന്നവരുടെ എണ്ണം ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയതായി ഗാലപ് സർവേ വ്യക്തമാക്കിയത് പോയ വാരം. 54% മുതിർന്ന ആളുകൾ മാത്രമാണ് മദ്യം ഉപയോഗിക്കുന്നത്. 1939 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇത്. ബ്രസീലിൽ നിന്ന് ഒരു ക്രൈം വാർത്ത വന്നു. 16 പേരെ കൊലപ്പെടുത്തിയ ഹോർലാൻ ലോപ്പസ് ഡസിൽവ എന്ന സീരിയൽ കില്ലർ പെൺവേഷത്തിൽ കാട്ടിലൊളിച്ച ശേഷം ഒടുവിൽ പിടിയിലായി എന്നുള്ളതാണ്. കൊതുക് എന്ന വിളിപ്പേരുള്ള ഇയാളെ 2 ദിവസത്തെ ദൗത്യത്തിനൊടുവിലാണ് പോലീസ് പോയ വാരം പിടികൂടിയത്. അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസംഗം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. ഗാസയിലെയും ഇറാനിലെയും സൈനിക നടപടികളെ ന്യായീകരിച്ച നെതന്യാഹുവിനെതിരെ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയും കൂകി വിളിക്കുകയും ചെയ്തു. ലോകവിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. ബഹിരാകാശ മാലിന്യങ്ങളും കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളും കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ ISRO അത്യാധുനിക സ്പേസ് ട്രാക്കിംഗ് റഡാർ കേന്ദ്രം സ്ഥാപിക്കുന്നു. അസമിലെ ചന്ദ്രപുരിയിൽ 67 ഏക്കറിലാണ് പ്രോജക്ട് നേത്രയുടെ ഭാഗമായി ഈ കേന്ദ്രം വരുന്നത്. ആദ്യഘട്ടം ജനുവരിയിൽ പ്രവർത്തനക്ഷമമാകും. AI രംഗത്ത് ആൻഡ്രോപിക് കമ്പനി പുതിയ ക്ലോഡ് ഓപ്പസ് 5.5 മോഡൽ പുറത്തിറക്കി. കുറഞ്ഞ ചെലവിൽ ഉയർന്ന പ്രകടനം ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ AI വികസനത്തിന്റെ വേഗം കുറയ്ക്കണമെന്നും സുരക്ഷ ഉറപ്പാക്കാൻ സ്വതന്ത്ര ഏജൻസികളുടെ പരിശോധന വേണമെന്നും ആൻഡ്രോപിക് മേധാവി ഡാരിയോ അമഡോയ് ആവശ്യപ്പെട്ടു. മൊബൈൽ ഉപയോക്താക്കൾക്ക് വൻ ആശ്വാസം നൽകുന്ന തീരുമാനവുമായി ട്രായ് രംഗത്തെത്തിയത് പോയ വാരം. കുറഞ്ഞ കാലാവധിയുള്ള വോയിസ് SMS റീചാർജിനായി താങ്ങാനാവുന്ന തുകയുടെ പ്രത്യേക താരിഫ് വൗച്ചറുകൾ കമ്പനികൾ നിർബന്ധമായും പുറത്തിറക്കണമെന്ന് ട്രായ് ഉത്തരവിട്ടു. ഡേറ്റ കൂട്ടിക്കെട്ടാതെ 30 ദിവസത്തെ സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഓൺലൈൻ ഷോപ്പിംഗ് പ്രേമികൾക്കായി ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ 2026 ഒക്ടോബർ 8 മുതൽ ആരംഭിക്കുന്നുവെന്നുള്ളൊരു കാര്യം അറിഞ്ഞത് പോയ വാരം. സ്മാർട്ട് ഫോണുകൾക്കും മറ്റ് ഇലക്ട്രോണിക്സുകൾക്കും വൻ വിലക്കുറവാണ് കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളാണ് കേട്ടത്. ഇനി കായിക രംഗത്തേക്ക് കടക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കായിക രംഗത്തെ വിശേഷങ്ങൾ. വനിതാ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യൻ ഓപ്പണർ സ്മൃതി മന്ദാന സ്വന്തമാക്കിയത് പോയ വാരം. ന്യൂസിലൻഡ്സിന്റെ സൂസി ബൈറ്റ്സിനെ മറികടന്ന സ്മൃതി അന്താരാഷ്ട്ര 2020 600 ഫോറുകൾ തികയ്ക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡും നേടി. ഏഷ്യൻ ഗെയിംസ് സെമിയിലാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. അതേസമയം ജപ്പാനെതിരായ സൌഹൃദ മത്സരത്തിൽ ഇന്ത്യ 2 റൺസിന് കഷ്ടിച്ച് ജയിച്ചെങ്കിലും ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മ 0 പുറത്തായി. ഒരു കലണ്ടർ വർഷത്തിൽ 10 0 പുറത്താകുന്ന ആദ്യ താരമെന്ന നാണക്കേടിന്റെ റെക്കോർഡ് അഭിഷേകിന്റെ പേരിലായി. ഏഷ്യൻ ഗെയിംസിലേക്ക് വരുമ്പോൾ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ 28 വർഷത്തെ മെഡൽ കാത്തിരിപ്പിന് വിരാമമിട്ട് മീരാഭായ് ചാനു വെള്ളി നേടി. 49 kg വിഭാഗത്തിൽ 1998 കർണം മല്ലേശ്വരിക്ക് ശേഷം ഈ നേട്ടം ആദ്യമാണ്. ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗിലും ഇന്ത്യ തിളങ്ങി. 10 meter എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനത്തിൽ കമൽജീത് സുരുജി സിംഗ് സഖ്യം റെക്കോർഡോടെ സ്വർണം നേടി. 50 meter റൈഫിൾ 3-പൊസിഷൻ ടീം ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ്, നീരജ് കുമാർ, രുദ്രാംക്ഷ് പട്ടീൽ എന്നിവരടങ്ങിയ സംഘം വെള്ളിയും നേടി. കായിക രംഗത്തെ വിശേഷങ്ങളാണ് കേട്ടത്. ഇനി കലാലോകത്തേക്ക് പോകാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. പോയ വാരത്തെ വിശേഷങ്ങളുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ. ആസിഫ് അലി ജസ്ജോയ് കൂട്ടുകെട്ടിന്റെ 6-ാം ചിത്രമായ കോട്ടയം ബെൽറ്റ് എന്ന ഫാമിലി ത്രില്ലറിന്റെ വിതരണാവകാശം IMP ഫിലിം സ്വന്തമാക്കി. 4 സഹോദരങ്ങളുടെ കഥ പറയുന്ന റിയലിസ്റ്റിക് ചിത്രമാണ് ഇത്. തെലുങ്ക് താരം അല്ലു അർജുൻ അറ്റ്ലി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന റാക്ക എന്ന ചിത്രം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി. ഒരേ സമയം 37 അഭിനേതാക്കളെ തത്സമയം മോഷൻ ക്യാപ്ചർ ചെയ്ത സാങ്കേതിക നേട്ടത്തിനാണ് ഈയൊരു അംഗീകാരം. മറ്റൊരു വലിയ കൂട്ടുകെട്ട് ബോളിവുഡ് നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസും ഉണ്ണി മുകുന്ദൻ ഫിലിംസും പുതിയ ചിത്രത്തിനായി കൈകോർക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണി മുകുന്ദൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഇത്. ഫഹദ് ഫാസൽ SS രാജമൌലി കൂട്ടുകെട്ടിലെ ഫാന്റസി ചിത്രം ഡോൺ ട്രബിൾ ദി ട്രബിൾ ട്രെയിലർ റിലീസായത് പോയ വാരം. മോഹൻലാലിന്റെ പശ്ചാത്തല ശബ്ദ വിവരണമാണ് ട്രെയിലറിന്റെ പ്രധാന ആകർഷണം. ചിത്രം 2 October തിയേറ്ററുകളിലെത്തും. മലയാളത്തിന്റെ അഭിമാനം മമ്മൂട്ടി മികച്ച നടനുള്ള തന്റെ 4-ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങിയത് പോയ വാരം. ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് കാർത്തിക് ആര്യനൊപ്പമാണ് മമ്മൂട്ടി പുരസ്കാരം പങ്കിട്ടത്. ഗായിക വൈക്കം വിജയലക്ഷ്മിയും പുരസ്കാരം ഏറ്റുവാങ്ങി പോയ വാരം. കലാലോകത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പോയ വാരത്തെ നഷ്ടങ്ങൾ ആരുടെയൊക്കെയാണെന്നറിയാം ചെറിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവെള്ളത്തിലേക്ക്. ഇനി പോയ വാരത്തെ നഷ്ടങ്ങൾ. നാടക ചലച്ചിത്ര നടി സാവിത്രി ശശിധരൻ അന്തരിച്ചത് പോയ വാരം 75 വയസ്സായിരുന്നു. 40 വർഷത്തിലേറെ അരങ്ങിൽ സജീവമായിരുന്ന അവർ സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ ഉമ്മയുടെ വേഷത്തിലൂടെ ഏറെ ശ്രദ്ധേയായിരുന്നു. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുണ്ട്. മറ്റൊരു നഷ്ടം, സാംസ്കാരിക നായകനും നാടക പ്രവർത്തകനും സാംസ്കാരിക കൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചത് പോയ വാരം 75 വയസ്സായിരുന്നു. ISROയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം സംഗീത നാടക അക്കാദമി ചെയർമാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളപ്രഭ നൽകി സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. വേർപിരിഞ്ഞ രണ്ട് പ്രിയ വ്യക്തിത്വങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇതോടുകൂടി ആഴ്ചവട്ടം പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4 KTR.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി 6 ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: പ്രധാന വാർത്തകൾ. പാകിസ്ഥാനിലെ നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് കടന്ന് ഇന്ത്യൻ സൈനികർ ഭീകരവാദത്തിനെതിരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ലോകത്തെ അത്ഭുതപ്പെടുത്തിയതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന മാതാ അമൃതാനന്ദമയി ജന്മദിനാഘോഷ സമ്മേളനത്തിന് കൊല്ലം അമൃതപുരിയിൽ തുടക്കമായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൌരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ ഒളിത്താവളങ്ങൾക്കു നേരെ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഭീകരവാദത്തെ നേരിടുന്നതിനുള്ള ഇന്ത്യയുടെ നയത്തിന്റെ പുതിയൊരു മാതൃക ലോകത്തിനു മുന്നിൽ തെളിയിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. സർജിക്കൽ സ്ട്രൈക്കിന്റെ 10th വാർഷികമാണ് നാളെയെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി, നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് കടന്ന് ധീര സൈനികർ ഭീകരവാദത്തിനെതിരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയതായി പറഞ്ഞു. ഭീകരവാദികൾ ഭാരതത്തെ നോട്ടമിട്ടാൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഒരു ദശകത്തിനിടെ ഭാരതം പലതവണ വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭാരതം ഇപ്പോൾ ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് പോളിസിയുമായാണ് മുന്നോട്ട് പോകുന്നതെന്നും അതിന്റെ ഫലങ്ങൾ കാണുന്നുണ്ടെന്നും മോദി പറഞ്ഞു.
1: എൽഒസിക്ക് ഉസ് പാർ ജാകർ ഹമാരെ വീർ ജവാനോ നെ ജിസ് തരഹ് ആതങ്ക്വാദ് കെ ഖിലാഫ് കാർവായി കീ തി വോ ദേഖ് ദുനിയ ഹൈറാൻ തി. സർജിക്കൽ സ്ട്രൈക്ക് നെ ഡങ്കെ കി ചോട് പർ പൂരി ദുനിയ കെ സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി കാ ഏക് നയ ഉദാഹരണ പ്രസ്തുത് കിയാ ഥാ. ആതങ്ക്വാദി ഹംലോ കെ കാരണ ഭാരത് നെ ലംബേ സമയ തക് ജോ ദർദ് ജേലാ ഥാ, സർജിക്കൽ സ്ട്രൈക്ക് ഉസ് കഷ്ട കെ ഖിലാഫ് ഹമാരി നിർണായക പ്രതിക്രിയ തി. ബീത്തെ ഏക് ദശക് മെ ബാലാകോട്ട് കി എയർ സ്ട്രൈക്ക് സെ ലേക്കർ ഓപ്പറേഷൻ

0: मिशन सिंदूर तक भारत ने बार बार ये स्पष्ट संदेश दिया है कि अगर आतंकवादी भारत पर आग उठाएंगे तो उसका करारा जवाब दिया जाएगा।
1: രാജ്യത്ത് സെൻസസിന്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞുവെന്നും 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സെൻസസ് നമ്മുടെയെല്ലാം ദേശീയ ഉത്തരവാദിത്തമാണെന്നും രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന സെൻസസിന് വേണ്ടി എല്ലാവരും കുറച്ചു സമയം ചെലവഴിക്കണമെന്നും മോദി നിർദ്ദേശിച്ചു. പൌരന്മാരുടെയും കുടുംബത്തിന്റെയും ശരിയായ വിവരങ്ങൾ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
0: आप भी हैं, आपका परिवार भी है, आपके अड़ोस पड़ोस के लोग भी हैं। मैं बात कर रहा हूं भारत की जनगणना की, देश के सभी राज्यों और केंद्र शासित प्रदेशों में इसका पहला चरण लगभग पूरा हो चुका है। 32 करोड़ से अधिक परिवारों की जानकारी दर्ज की जा चुकी है।
1: മയക്കുമരുന്ന് ഉപയോഗം രാജ്യത്തിന് വലിയ വെല്ലുവിളിയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇതിനെതിരെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിൻ ആരംഭിച്ചതായി വ്യക്തമാക്കി. രാജ്യത്തെ യുവാക്കളും സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ക്യാമ്പയിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. ലഹരിമുക്തിയുടെ സന്ദേശം യുവാക്കൾ സ്വന്തം ഭാഷയിലും രീതിയിലും മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും എല്ലാവരും ഈ ക്യാമ്പയിനിന്റെ ഭാഗമാകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിമുക്ത യുവത്വം, വികസിത ഭാരതം എന്ന പ്രതിജ്ഞ നിറവേറ്റാൻ എല്ലാവരും ചേർന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും മോദി നിർദ്ദേശിച്ചു. രാജ്യത്തിനു വേണ്ടി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച അശോക് സിംഗാളിന്റെ 100-ാം ജന്മവാർഷികമാണ് ഇന്നെന്ന് അനുസ്മരിച്ച പ്രധാനമന്ത്രി, രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിന്റെ ഫലമാണ് ഇന്ന് അയോധ്യയിൽ കാണുന്ന മഹത്തായ രാമക്ഷേത്രമെന്നും പറഞ്ഞു. വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിൻ വരാനിരിക്കുന്ന ഉത്സവങ്ങളിലും നമ്മൾ മറക്കരുതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സൂചിപ്പിച്ചു.
2: सिर्फ स्थानीय बाजार तक सीमित ना रहे, विदेश और दूसरे हिस्सों तक पहुंचे और दुनिया के बाजारों तक भी पहुंचे, इससे वोकल फॉर लोकल अभियान को भी बल मिलता है। ये देश को आत्मनिर्भर बनाने की भी प्रेरणा देता है। आने वाले त्योहारों में भी हमें वोकल फॉर लोकल वाले मंत्र को तो कभी भी भूलना नहीं है।
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ സമ്മേളനത്തിന് കൊല്ലത്ത് അമൃതപുരിയിൽ തുടക്കമായി. ഗവർണർ വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ഗെഞ്ചരാപ്പു രാമമോഹൻ നായിഡു തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നുണ്ട്. നേപ്പാളിൽ മിന്നൽ പ്രളയം ദുരന്ത വിദേശ മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മാതാ അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ഡോക്ടർ സുരേന്ദ്ര താപയ്ക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്ന് കൈമാറി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാതാ അമൃതാനന്ദമയി മഠം സൌജന്യമായി നൽകുന്ന ശസ്ത്രക്രിയ ചികിത്സാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഉപരാഷ്ട്രപതി പ്രമാണപത്രങ്ങൾ കൈമാറി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൌരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഭരണഘടനാ പദവിയിൽ ഇരുന്ന് ജനാധിപത്യത്തെ അട്ടിമറിച്ച ജ്ഞാനേഷ് കുമാർ ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സാലോജി കേസിലെ നടപടികൾ മുന്നോട്ട് പോകുന്നതെന്നും ഇഡി പറയുന്നതുപോലെ ചെയ്യാൻ പറ്റില്ലെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേസെടുക്കുന്നതിന് ഗവൺമെന്റ് എതിരല്ലെന്നും ലഭിച്ച നിയമോപദേശം അങ്ങനെയല്ലെന്നും പ്രാഥമിക അന്വേഷണം നടത്താനാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. മുതലാളിത്തത്തിന്റെ കണ്ണിലൂടെയല്ല, ഗാന്ധിജിയുടെ കണ്ണടയിലൂടെയാണ് വികസനത്തെ കാണേണ്ടതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സി എച്ച് മുഹമ്മദ് കോയ ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് സി എച്ച് മുഹമ്മദ് കോയ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടത്തും. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളിലെ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:00 പോരാട്ടം. ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുമ്പോൾ ഷാപ് ഹോപ്പ് ആണ് വെസ്റ്റ്ഇൻഡീസിന്റെ നായകൻ. മത്സരത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ വനിതാ കോമ്പൌണ്ട് ആർച്ചറി ടീമുകൾ സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗത്തിൽ ഭൂട്ടാനെയും വനിതാ വിഭാഗത്തിൽ കസാഖിസ്ഥാനെയുമാണ് ഇന്ത്യൻ താരങ്ങൾ തോൽപ്പിച്ചത്. ഇരു വിഭാഗത്തിലും ദക്ഷിണ കൊറിയയാണ് സെമിഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ. വനിതകളുടെ ഷോർട്ട്ബോർഡ് ഇനത്തിൽ ഇന്ത്യൻ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. നാളെയാണ് മത്സരം. ഏഷ്യൻ ഗെയിംസിൽ ഇതുവരെ 4 സ്വർണവും 12 വെള്ളിയും 14 വെങ്കലവും അടക്കം 30 മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് 1-ാം റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി FC മലപ്പുറം FCയെ നേരിടും. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രൊജക്ട് സീറോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം ക്യാമ്പസിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. അഴിമതിരഹിതവും സുതാര്യവുമായ കേരളം കെട്ടിപ്പടുക്കുന്നതിന് യുവാക്കളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രൊജക്ട് സീറോ. ചടങ്ങിൽ വിജിലൻസ് കമാൻഡോകൾക്ക് മന്ത്രി ബാഡ്ജ് വിതരണം ചെയ്യും. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ മുന്നൊരുക്കങ്ങളും പ്രവർത്തന പുരോഗതിയും ജില്ലാ കലക്ടർ ഡോ ദിനേശൻ ചെറുവാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ജോലികൾ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. ഇന്ന് ലോക ടൂറിസം ദിനം. ആളുകളെ ബന്ധിപ്പിക്കുന്നതിനും സാംസ്കാരിക വിനിമയത്തെയും സാമ്പത്തിക വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ടൂറിസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ദിനാചരണം. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ അഡ്വഞ്ചർ ടൂറിസം പ്രവർത്തകരുമായി പ്രിയങ്ക ഗാന്ധി MP ഇന്നലെ കക്കാടംപൊയിലിൽ സംവദിച്ചു. മന്ത്രി AP അനിൽകുമാറും MPയോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് അന്താരാഷ്ട്ര ബധിര ദിനം. ഓരോ വർഷവും സെപ്റ്റംബർ മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര ബധിര ദിനം ആചരിക്കുന്നത്. അനശ്വര സംഗീത സംവിധായകൻ ജി ദേവരാജൻ മാസ്റ്ററുടെ 99-ാം ജന്മവാർഷികം ഇന്ന്. കൊല്ലം പരവൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീളുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങൾ വൈകിട്ട് മന്ത്രി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പാകിസ്ഥാനിലെ നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് കടന്ന് ഇന്ത്യൻ സൈനികർ ഭീകരവാദത്തിനെതിരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ലോകത്തെ അത്ഭുതപ്പെടുത്തിയതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയെ പങ്കെടുക്കുന്ന മാതാ അമൃതാനന്ദമയി ജന്മദിനാഘോഷ സമ്മേളനത്തിന് കൊല്ലം അമൃതപുരിയിൽ തുടക്കമായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൌരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടകം.

0: ഈ ചൂട് കാലത്ത് ഒരു എ സിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എ സി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447217111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

0: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ?
1: നോക്കാം, ചിലപ്പോ രസമായിരിക്കും.
0: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
1: എബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിട്ട് പറഞ്ഞു.

0: തന്നെ ആയി ഞാൻ.
1: എടാ അവിടെ കൊണ്ടുവന്നു ഇസ്ലാം എന്നെ കൊടുത്തു.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: മലയാള സിനിമാ സംഗീത ലോകത്തിന് അനേകം മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര. 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് മലയാള സിനിമയിലേക്ക് ലഭിച്ചത്. അതിലെ രാരി രാരീരം രാരോ എന്ന ഒരൊറ്റ ഗാനം മതി മലയാളിക്ക് മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ പരിചയപ്പെടുത്താൻ. മഴവില്ല്, ദീപസ്തംഭം, മഹാശ്ചര്യം, നമ്മൾ, സ്വപ്നക്കൂട്, കാഴ്ച, രാപ്പകൽ, തന്മാത്ര, അങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ചു. അദ്ദേഹത്തിന് സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിലെ സംഗീതത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. മോഹൻ സിത്താരയുടെ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ മധുരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. തലമുറകൾ മാറിയാലും അദ്ദേഹത്തിന്റെ ഈ ഈണങ്ങൾ സംഗീത പ്രേമികളുടെ മനസ്സിൽ എന്നും പുതുമയോടെ നിലനിൽക്കും. അദ്ദേഹത്തിന്റെ സ്വന്തം സംഗീത ശൈലിയിലൂടെ ശ്രദ്ധ നേടിയ സംഗീതത്തിന്റെ ഭംഗിയും പുതുമയും സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ ഈണങ്ങൾ നമുക്ക് ഏറെ പ്രിയപ്പെട്ടവയാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ഗാനം സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയിൽ റഫീഖ് അഹമ്മദ് വരികളെഴുതി കെ എസ് ചിത്രയും സുനിലും ചേർന്ന് പാടിയ പാട്ട്. മോഹൻ സിത്താര ഈണം നൽകിയ ഈ മനോഹരമായ ഗാനമാണ് ആദ്യമായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ആദ്യത്തെ ഗാനം സ്റ്റേ ട്യൂൺഡ്.

വളരെ യാദൃശ്ചികമായി സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന ഒരു സംഗീത സംവിധായകൻ, മോഹൻ സിത്താര എന്ന അതുല്യ കലാകാരൻ. ഒരു അസിസ്റ്റന്റായിട്ടൊക്കെയും സംഗീത മേഖലയിൽ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു സംഗീത സംവിധായകനാകണം എന്നൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് അതിന് സീരിയസ് ആയി എടുത്തിരുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നില്ല. അങ്ങനെയാണ് ആദ്യമായി അദ്ദേഹത്തിന് ഒരു താരാട്ടുപാട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്, 1 മുതൽ 0 വരെ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം ഒരു ട്യൂൺ ചെയ്യുന്നു. പക്ഷേ ആ ട്യൂൺ നല്ലതാണെന്ന് മനസ്സിലായെങ്കിലും കുറച്ചും കൂടെ നന്നാക്കണം എന്ന ആഗ്രഹത്തിൽ രണ്ടാമതൊരു ട്യൂൺ ചെയ്യുന്നു. അങ്ങനെ രണ്ടാമതിട്ടൊരു ട്യൂണാണ് രാരി രാരി രം രാരു. തന്നെ ഒരു സംഗീത സംവിധായകനാക്കിയ പാട്ട് ഇത് തന്നെയാണ്. മലയാള സിനിമയിൽ ഒരുപാട് പേരുടെ ആദ്യത്തെ സിനിമ കൂടിയായ 1 മുതൽ 0 വരെ എന്ന സിനിമയിലെ മനോഹരമായ ഈ ഗാനം പിറവിയെടുത്തു. ഇന്നും അത് മലയാളികളുടെ മനസ്സിൽ മാറ്റിവെക്കാനാകാത്ത ഒരു സംഗീതാനുഭവം നൽകിയ പാട്ട്. KS ചിത്രപാടി, ONV കുറിപ്പ് വരികൾ എഴുതി, 1 മുതൽ 0 വരെ എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഈ മനോഹരമായ ഗാനം, ഈ മനോഹരമായ താരാട്ട് പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര.

മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒപ്പം ONV കുറുപ്പിനെ പോലെയുള്ള മഹാനായ എഴുത്തുകാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായ ഗാനങ്ങൾക്ക് ഈണം പകരുമ്പോൾ ഒരു അനിയനെ പോലെ അദ്ദേഹത്തിനെ നോക്കിക്കണ്ടിരുന്ന ONV സാറിനോട് ഇന്നും ഒരുപാട് നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു സംഗീത സംവിധായകൻ. അതിൽ തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് നീർമീഴിപ്പീലിയിൽ എന്ന ഗാനം. വചനം എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. പക്ഷേ നീർമിഴി എന്നാണ് നമ്മൾ പാട്ടിൽ കേൾക്കുന്നതെങ്കിലും നീൽമിഴി എന്നാണ് ONV കുറിപ്പ് എഴുതിയിരുന്നത്. നീളമുള്ള മിഴി, നീൽമിഴി എന്നായിരുന്നു. പക്ഷെ പാടി വന്നപ്പോൾ നീർമിഴി എന്നാണ് യേശുദാസ് പാടിയത്. അപ്പൊ അന്ന് മോഹൻ സിത്താര ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ലിറിക്സ് ഉണ്ടായിരുന്നു.

ഇല്ല. ദാസേട്ടൻ അത് പാടിക്കഴിഞ്ഞു. പാടിക്കഴിഞ്ഞ് ആ പാട്ട് രണ്ടാമത് കേൾക്കുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ പാട്ട് അതിമനോഹരമായി യേശുദാസ് പാടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി അതിലൊരു കറക്ഷൻ വേണ്ട എന്ന് തീരുമാനിക്കുകയും നീർമിഴിയായി തന്നെ കിടന്നോട്ടെ എന്ന് പറയുകയും ചെയ്തു. ഒ എൻ വി ഗ്രൂപ്പിന്റെ അതിമനോഹരമായ വരികൾ തന്നെയാണ് ഈ പാട്ടിനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. മോഹൻ സിത്താര എന്ന തുല്യ സംഗീതജ്ഞന്റെ ഈണം കൂടിയായപ്പോൾ ഈ പാട്ട് കൂടുതൽ മധുരമുള്ളതാകുന്നു. വചനം എന്ന സിനിമയിൽ ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതിയ കെ ജെ യേശുദാസ് പാടിയ ഈ മനോഹര ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം എൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. മോഹൻ സിത്താര എന്ന അതുല്യ സംഗീതജ്ഞനെ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ചെയ്ത പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. മോഹൻ സിത്താരയുടെ കരിയറിൽ തന്നെ ഒരുപാട് പാട്ടുകളും ഒരുപാട് സിനിമകളും അദ്ദേഹത്തിന് തേടിയെത്തിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഒരു ദിവസത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പാട്ട് റെക്കോർഡ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് പാട്ടിന്റെ വരികൾ എഴുതുന്നു, ഒരു സ്ഥലത്ത് കമ്പോസിംഗ് നടക്കുന്നു, അങ്ങനെ ഓടി നടന്നിരുന്ന ഒരു കാലം. ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹത്തിന്റെ സംഗീതം ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അന്ന് 48 മണിക്കൂർ ഉറങ്ങാതെ പല സിനിമകൾക്കും വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെയാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ ഈ കൂട്ടത്തിൽ കയറി വരുന്നത്. അങ്ങനെ വളരെ മനോഹരമായി, വളരെ ആത്മാർത്ഥമായി തന്നെ കൊണ്ട് എന്ത് കൊടുക്കാൻ സാധിക്കുമോ അത് ഏറ്റവും മനോഹരമായി കൊടുക്കാൻ തന്നെയാണ് മോഹൻ സിത്താര ഉറക്കമില്ലാതെ ഓരോ പാട്ടുകളും കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാസേട്ടൻ ഈ പാട്ട് പാടാനായിട്ട് സ്റ്റുഡിയോയിൽ എത്തുന്നത്. പക്ഷേ പാട്ട് പാടുന്നതിനിടയിൽ പെട്ടെന്ന് ദാസേട്ടൻ ഹെഡ്ഫോൺസ് എല്ലാം ഊരി വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. കാരണം മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകൻ ആ സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ നാക്കിടറുകയും കുഴഞ്ഞു വീഴുകയും ഒക്കെ പെട്ടെന്ന് ബോധം ഇല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോവുകയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോക്ടർ വിളിക്കുകയും ഇത്രയും സമയം ഉറങ്ങാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും അസ്വസ്ഥതകൾ ഉണ്ടായത് എന്നൊക്കെ പറയുകയുണ്ട്. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് റെക്കോർഡ് ചെയ്തിരുന്ന പാട്ട് എന്ന് പറയുന്നതാണ് ആലിലക്കണ്ണ എന്ന ഈ മനോഹരമായ ഗാനം. അപ്പോ ഇങ്ങനെ ഒരു കഥ ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് തന്നെ നമുക്ക് അടുത്തതായി കേൾക്കാം. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ മനോഹര ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഏറ്റവും അധികം ഗാനങ്ങൾ സമ്മാനിച്ച ഒരു കൂട്ടുകെട്ട് തന്നെയാണ് കൈതപ്രം മോഹൻ സിത്താര. ഏറ്റവും അധികം ഹിറ്റുകൾ മോഹൻ സിത്താരയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതും ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് തന്നെയാണ്. തരംഗിണിയിൽ മോഹൻ സിത്താര പഠിക്കുന്ന സമയത്ത് കൈതപ്രം അപ്പുറത്തെ തിരുമേനിയാണ്. അപ്പൊ തിരുമേനി തിരുമേനി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കൈതപ്രം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് എന്ന് മോഹൻ സിത്താരയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കുടുംബപുരാണം എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്യാനായിട്ട് അദ്ദേഹം ചെല്ലുന്നത്. അപ്പൊ ആ സിനിമയിലുള്ളവരാണ് പറയുന്നത് കൈതപ്രമാണ് വരികൾ എഴുതാൻ വേണ്ടി വരുന്നതെന്ന്. ആ കൈതപ്രം ഈ തിരുമേനിയും ഒരേ ആളാണെന്ന് മോഹൻ സിത്താരയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിരുന്ന സമയത്ത് ഒരു ബാഗൊക്കെ തൂക്കി ഒരാളുടെ നടന്നു വരുന്നു. നോക്കിയപ്പോ ആരാ, നമ്മുടെ തിരുമേനി, കൈതപ്രം തിരുമേനി. അങ്ങനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ സൗഹൃദം ഒരുപാട് നല്ല ഓർമ്മകൾക്കും നല്ല പാട്ടുകൾക്കും ഒരു മുതൽക്കൂട്ടാകും എന്ന വിശ്വാസത്തിൽ മലയാള സിനിമയിലേക്ക് ഒരു പുതിയ കൂട്ടുകെട്ടും ഒരു പുതിയ സംഗീത അനുഭവവും പിറവിയെടുക്കുകയാണ്. അങ്ങനെ മനോഹരമായ ഒരുപാട് പാട്ടുകൾ അവർ ചെയ്തു. കൈതപ്രം വരികൾ എഴുതി, മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് കെ എസ് ചിത്രപാടിയ കുടുംബപുരാണം എന്ന സിനിമയിലെ താലോലം താനേ താരാട്ടും എന്ന മനോഹരമായ താരാട്ട് പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.

ബാംഗ്ലൂരിൽ വെച്ചാണ് ഈ പാട്ടിന്റെ കമ്പോസിംഗ് നടക്കുന്നത്. ഒരു ഭക്തിയിൽ അലിഞ്ഞു ചേരുന്ന ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡാൻസ് നമ്പർ, ഒരു ക്ലാസിക്കൽ ഡാൻസിനു വേണ്ടി, വിനീതിനു വേണ്ടി, മഴവില് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന പാട്ട്. ആൻഡ് ഇതിന്റെ ഡയറക്ടർ ദിനേശ് വളരെ പർട്ടിക്കുലർ ആയിരുന്നു. എനിക്ക് ഒരു പ്രത്യേക ട്യൂൺ വേണമെന്നും അങ്ങനെ പല പല ട്യൂണുകൾ മോഹൻ സിത്താര എന്ന അതുല്യ സംഗീത സംവിധായകൻ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ട്യൂൺ കേട്ടപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തരാരാ തരാര തര താരാര ഈ വരി ഉണ്ടാകുന്നത്, ഈ ട്യൂൺ ഉണ്ടാകുന്നത്. അങ്ങനെ കൈതപ്പുറം പല വരികളും ട്രൈ ചെയ്യുന്നു. അപ്പോൾ മോഹൻ സിത്താരയാണ് പറയുന്നത്, നമുക്ക് യൂഷ്വൽ മലയാളം ഉപയോഗിക്കേണ്ട, ഒരു സംസ്കൃതം കലർന്ന അല്ലെങ്കിൽ ഒരു ഭക്തി കലർന്ന കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പാട്ടിൻ്റെ ഒരു ഒരു ഒരു എടുപ്പ് തന്നെ മാറും എന്ന് മോഹൻ സിത്താര പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ശിവദം ശിവനാമം എന്ന വാക്കുണ്ടാകുന്നത്. അങ്ങനെ മനോഹരമായ ഒരു ഗാനം ഈ കൂട്ടുകെട്ടിൽ പിറന്നു. കൈതപ്പുറം മോഹൻ സിത്താര എന്ന ഈ കൂട്ടുകെട്ടിൽ ഈ ഗാനം പിറന്നു. പക്ഷെ ആദ്യം ഈ പാട്ട് പാടിയത് എം ജി ശ്രീകുമാർ ആയിരുന്നു. അന്ന് യേശുദാസിന് പല തിരക്കുകളുള്ളതുകൊണ്ട് എം ജി ആണ് ഈ പാട്ട് പാടിയത്, എം ജി ശ്രീകുമാർ. പക്ഷെ പിന്നീട് യേശുദാസ് അവൈലബിൾ ആണ് എന്ന് വിളിച്ചു പറയുകയും ഈ പാട്ട് പിന്നീട് യേശുദാസ് പാടുകയും ആ വേർഷനാണ് നമ്മൾ സിനിമയിലും നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കഥയും ഈ പാട്ടിന്റെ പുറകെയുണ്ട്. മഴവില് എന്ന സിനിമയിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടി കൈതപ്പുറം വരികളെഴുതി മോഹൻ സിത്താര ഈണം ചെയ്ത ഈ മനോഹര ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര.

തൃശ്ശൂർ ചേതനയിൽ വെച്ചിട്ടാണ് ഈ പാട്ടിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അന്ന് സിനിമയുടെ ഡയറക്ടർ സിബി മലയിൽ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട് വേണം, കാക്കേ കാക്കേ കൂടെ വിടെ എന്നൊക്കെ പറയുന്ന പോലെ ആർക്കും പാടാൻ പറ്റുന്ന, ഏത് കൊച്ചുകുട്ടിക്കും പാടാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ഗാനം, ഒരു കുട്ടിത്തമുള്ളൊരു ഗാനം. കണ്ടു കണ്ടു കണ്ടില്ല എന്ന ഈ ഗാനം ഉണ്ടാവുന്നത് സിനിമയിലെ പരാമോ, ഈ ഗാനം ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്

പാട്ടുകളിലൂടെ മാത്രമല്ല മികച്ച പശ്ചാത്തല സംഗീതത്തിലൂടെ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് മോഹൻ സിത്താര. അദ്ദേഹത്തിന്റെ മികച്ച ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും പലർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഒരു ട്യൂണാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിൽ കവിയൂർ പൊന്നമ്മയും മോഹൻലാലും തമ്മിലുള്ള പല സീനുകളിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു അമ്മ മകൻ ബന്ധത്തെ ഏറ്റവും മനോഹരമായി കാണിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ ഒരു പെയിനും ആ ഒരു വിഷാദവും ഒക്കെ കാണിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ട്യൂൺ കേൾക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ട്യൂണിനോട് വല്ലാത്തൊരു ഇഷ്ടം, അല്ലെങ്കിൽ പലരും അത് ഓർത്തു വെച്ചിരുന്നു. എന്നാൽ പിന്നീട് സാന്ത്വനം എന്ന സിനിമ വന്നപ്പോൾ ഇതുപോലൊരു ട്യൂണിലേക്ക് നമുക്ക് പിടിക്കാം എന്ന് പറയുകയും അങ്ങനെയാണ് ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ ഉപയോഗിച്ച ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പിന്നീട് പാട്ടായി മാറിയത്. അതിമനോഹരമായി ചിത്ര ചേച്ചി പാടിയിട്ടുള്ള ഒരു മനോഹര ഗാനമായി അത് മാറി. കൈതപ്പുറം തന്നെയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സാന്ത്വനം എന്ന സിനിമയ്ക്ക് വേണ്ടി കെ എസ് ചിത്ര പാടി, മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ട്യൂണിട്ട് നമ്മളെ മോഹിപ്പിച്ച ആ ഗാനം പിന്നീട് ഒരു മുഴുവൻ പാട്ടായി നമ്മൾക്ക് ലഭിച്ചു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര. ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ.

ദീപസ്തംഭ മഹാശ്ചര്യം എന്ന സിനിമ ചെയ്തിട്ടുള്ളത് മോഹൻ സിത്താർ എന്ന സംഗീത സംവിധായകന്റെ ഗുരുവിന്റെ മകനായിട്ടുള്ള സലീം സത്താറാണ്. അന്ന് അവരെല്ലാവരും കൂടി ബോംബെ രവി എന്ന സംഗീത സംവിധായകനാണ് ഈ സിനിമയുടെ പാട്ട് ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തതും ഫിക്സ് ചെയ്തതും എല്ലാം. പക്ഷേ മോഹൻ സിത്താരയുടെ ഗുരു വഴക്കുണ്ടാക്കി. മോഹൻ സിത്താര എന്ന് പറഞ്ഞ ഇത്രയും നല്ലൊരു സംഗീത സംവിധായകൻ ഉള്ളപ്പോ എന്തിനു മറ്റൊരാൾക്കത് കൊടുക്കണം എന്ന് ചോദിക്കുകയും വഴക്കുണ്ടാക്കുകയും ബോംബെ രവിയിൽ നിന്ന് ആ പാട്ട് കമ്പോസ് ചെയ്യാനുള്ള അവസരം മോഹൻ സിത്താരയിലേക്ക് എത്തുകയായിരുന്നു. ഈ സിനിമയിലെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വെറൈറ്റി താളമുള്ള പാട്ടുകളാണ് ഇതിലെ എല്ലാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പാട്ടുകളുടെയും ലിറിക്സ് ഓൾറെഡി യൂസഫ് അലി കേച്ചേരി എഴുതി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ എഴുതിയ വരികൾക്കാണ് ട്യൂൺ ചെയ്തത്. പക്ഷെ അതിലെ ഒരു പാട്ട് മാത്രം ട്യൂൺ ചെയ്തതിന് ശേഷമാണ് വരികൾ എഴുതിയത്. ആൻഡ് അത് യൂസഫ് അലി കേച്ചേരിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുകയും ആദ്യം മോഹൻ സിത്താര ട്യൂൺ കമ്പോസ് ചെയ്ത് കൊടുത്തു. ആൻഡ് ആ ട്യൂൺ കേട്ടപ്പോൾ തന്നെ യൂസഫ് അലി കേച്ചേരിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ആൻഡ് അങ്ങനെയാണ് എൻ്റെ ഉള്ളുടുക്കും കൊട്ടി എന്ന വരികൾ പിറവിയെടുത്തത്. ആൻഡ് പാട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ രോമാഞ്ചം വരുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു യൂസഫ് അലി കേച്ചേരി എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഒരു ലിറിസിസ്റ്റും കമ്പോസറും ഏറ്റവും മനോഹരമായ ഒരു ബന്ധം നിലനിർത്തുമ്പോൾ മാത്രമാണ് മനോഹരമായ ഗാനങ്ങൾ നമുക്കുണ്ടാകുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ കെ ജെ യേശുദാസും രാധിക തിലകും ചേർന്ന് ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഈ മനോഹര ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ജോക്കർ. അതിലെ ഓരോ പാട്ടുകളും ഇപ്പോഴും മലയാളികൾക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അതിന്റെ ഒറ്റ കാരണം അതിന്റെ പുറകിൽ മോഹൻ സിതാര എന്ന തുല്യ സംഗീതജ്ഞനാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒപ്പം യൂസഫ് അലി കേച്ചേരി എന്ന എഴുത്തുകാരന്റെ വരികൾ കൂടിയായപ്പോൾ ഈ പാട്ട് മലയാളികളുടെ മറക്കാനാവാത്ത പാട്ടുകളുടെ ലിസ്റ്റിൽ ഇടം നേടി. അന്ന് കുന്നംകുളത്ത് സർക്കസ് ഒക്കെ നടക്കുന്ന സമയത്ത് ജോക്കർ എന്ന സിനിമയ്ക്ക് ഒരു സർക്കസ് കൂടാരത്തിൽ നടക്കുന്ന കഥകളായതുകൊണ്ട് തന്നെ ജോക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്യുന്ന സമയത്ത് മോഹൻ സിതാര ആദ്യം ചെയ്തത് കുന്നംകുളത്ത് അന്ന് സർക്കസ് നടക്കുന്ന കാലമാണ്. അവിടെ പോയി ഒരു സർക്കസ് കാണുകയും അവരെന്തൊക്കെ ട്യൂണുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ താളങ്ങളാണ്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി തന്റെ പാട്ടുകളിൽ അത്തരത്തിലൊരു സ്റ്റൈൽ കൊണ്ടുവരാനും അത്തരത്തിലുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പല ഇൻസ്ട്രുമെന്റുകളും ആ പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ പാട്ടുകൾക്കും അദ്ദേഹത്തിൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായും ഉറപ്പുവരുത്തിയിരുന്ന ഒരു മഹത്തായ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ ഇനിയും മനോഹരമായ സൃഷ്ടികൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം പാട്ടുകൾക്ക് അതിരുകളില്ല, ഇനിയും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ. തൽക്കാലത്തേക്ക് മാത്രം ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ജോക്കർ എന്ന സിനിമയിൽ യൂസഫ് അലി കേച്ചേരി വരികളെഴുതി യേശുദാസ് പാടിയ കണ്ണീർ മഴയത്ത് എന്ന മനോഹര ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
5: Listen without break with Ahalya FM 90.2.

കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: അഹല്യ FM 90.4, പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിതാളം.

തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
6: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
5: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
6: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
5: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
6: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് എല്ലാവരും മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. ലോങ് ജംപ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 15th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻതോതിൽ പ്രാതിനിധ്യം തെളിയിച്ചിട്ടുണ്ടെന്നും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് ഇത് മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതികമായി മികവ് പുലർത്തുമ്പോഴും അനുകമ്പയുള്ളവരാകണമെന്നും ജീവിത വിജയം നേടുമ്പോൾ സമൂഹത്തോട് ചേർന്ന് നിൽക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു.
1: But remain connected to the society. You always, as a doctor, I need not say this to you, but as a doctor, you should say this to everyone, that no two drugs, that should be your principle of your life.
0: ഡോക്ടർ എന്നത് കേവലം ഒരു ബിരുദമല്ലെന്നും ഏത് മേഖലയിലും മികച്ചതാകാൻ നല്ലൊരു മനുഷ്യനാവുക എന്നതാണ് പ്രധാനമെന്നും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സാമൂഹ്യ സേവനം ആത്മീയതയിൽ നിന്ന് വേറിട്ടതല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ഡോക്ടർ സുരേന്ദ്ര ഥാപയ്ക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി VD സതീശനും ചേർന്ന് കൈമാറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചിറാപ്പു രാംമോഹൻ നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്തം യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരിമുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138th പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതിനുള്ള തെളിവാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നാളെ 10 വർഷം തികയുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതായി ശ്രീ മോദി വ്യക്തമാക്കി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: दो अक्टूबर है, पूज्य बापू की जयंती का दिन. बापू ने हमें जीवन के बहुत से मंत्र दिए, स्वच्छता भी उनमें से एक है. हम अक्सर अपने आसपास स्वच्छता से जुड़े अनेक प्रयासों को देखते हैं. ये प्रयास बहुत प्रेरक और उत्साह बढ़ाने वाले हैं.
0: സെൻസസ് നമ്മുടെ എല്ലാം ദേശീയ ഉത്തരവാദിത്തമാണെന്നും ഇതിനായി കുറച്ചു സമയം ചെലവഴിക്കണമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങൾ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഗുജറാത്തിലെ മോഢേര ഗ്രാമം ഇന്ന് സൂര്യക്ഷേത്രത്തിന്റെ പേരിൽ മാത്രമല്ല രാജ്യത്തെ ആദ്യത്തെ സൌരോർജ്ജ ഗ്രാമം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിരതയുടെ ഒരു മികച്ച ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അസമിൽ നടന്ന പിക്നി ഹോഗ് സംരക്ഷണ പ്രവർത്തനം, സോനായ രൂപായ് വന്യജീവി സങ്കേതത്തിലെ ആനകളുടെ പുനരധിവാസം എന്നിവയും ഇന്നത്തെ മൻ കി ബാത് പതിപ്പിൽ അദ്ദേഹം പരാമർശിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കക്കാടംപൊയിലിൽ സമഗ്ര ടൂറിസം വികസനത്തിന് വഴിയൊരുങ്ങുന്നു. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കക്കാടംപൊയിലിൽ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വലിയ വികസന പദ്ധതികൾ നടപ്പാക്കും. പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യത്തിന് പ്രകൃതിക്കും ദോഷം വരാത്ത രീതിയിലായിരിക്കും വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇതോടൊപ്പം ടൂറിസം വികസനത്തിന്റെ നേട്ടം പ്രദേശവാസികൾക്കും പ്രാദേശിക സംരംഭകർക്കും ലഭിക്കുന്ന തരത്തിൽ തദ്ദേശീയ സാമ്പത്തിക വികസനം കൂടി ലക്ഷ്യമാക്കിയുള്ള ടൂറിസം മാതൃകയാണ് ലക്ഷ്യമിടുന്നത്.
0: ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ നാളെയാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളും പോലീസും സഹകരിച്ചുള്ള നടപടികൾക്കാണ് ഈ ഘട്ടത്തിൽ പ്രാധാന്യം ലഭിക്കുക. പൂജ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്കും തിരിച്ചും അധിക ബസുകൾ സർവീസ് നടത്തും. മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ റിസർവേഷൻ സൌകര്യവും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോഴിക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധയിടങ്ങളിലേക്കാണ് KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ മൈസൂരുവിൽ നിന്ന് കണ്ണൂർ, മധുര എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ ഉണ്ടാകും. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും യാത്രാ സൌകര്യമുണ്ട്. കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ നിന്ന് തിരികെ അന്യസംസ്ഥാനങ്ങളിലേക്കും പ്രത്യേക സർവീസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. മലയാളി ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളി മെഡൽ. 6.53 മീറ്റർ ദൂരം ചാടിയാണ് ആൻസി മെഡൽ സ്വന്തമാക്കിയത്. ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളി കൂടി ലഭിച്ചിരുന്നു. സ്ക്വാഷിൽ പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും വനിതാ സിംഗിൾസിൽ അനഹത് സിംഗുമാണ് മെഡൽ നേടിയത്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയ ലക്ഷ്യം. നിശ്ചിത ഓവറിൽ വിൻഡീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺ നേടുകയായിരുന്നു. നേരത്തെ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷനെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുത്തു. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് എല്ലാവരും മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയ ലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹലിയ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
2: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: It's rhythm of Palakkad.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യ മേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട്.

എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കൊറേ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയില്ല, ലേഡീസ് ഹെയർ കട്ടിംഗ് വിചാരിക്കാൻ വളരെ വില കുറവാണ്. അതും എക്സ്പേർട്ടായ സ്ഥലം സുൽത്താൻ പേട്ടിലുള്ള ഹൈ ബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈ ബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: വീക്കെൻഡ് ഡയറി,
7: ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
8: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീക്കെൻഡ് ഡയറിയിലേക്ക്. ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി കൂടെയുണ്ട് ഇറ്റ്സ് VRJ അഹല്യ. September 27 മുതൽ October 4 വരെയുള്ള തികച്ചും വ്യത്യസ്തവും ഒരുപാട് അറിവും നൽകുന്ന ഒരു പുതിയ വാരത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ യാത്രകളുടെ, ആരോഗ്യത്തിന്റെ, അങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ ഈ ഒരാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. September 27 നമുക്ക് ആദ്യം പോവാം. ഈ ഒരാഴ്ചയിലെ ആദ്യത്തെ ഇമ്മിണി വലിയ വിശേഷം പറയുന്നത് September 27 പ്രത്യേകതയാണ്. ലോക വിനോദ സഞ്ചാര ദിനം, വേൾഡ് ടൂറിസം ഡേ ആണ് September 27. പുതിയ സംസ്കാരങ്ങളെ അറിയാനും ലോകത്തിന്റെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നാടിന്റെ സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാനും ടൂറിസം വഹിക്കുന്ന പങ്ക് ചെറുതല്ല അല്ലേ. September 27 എന്ത്, വേൾഡ് ടൂറിസം ഡേ. ഇനി തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് പ്രധാന പ്രത്യേകതകൾ ഈ ദിവസത്തിനുണ്ട് കേട്ടോ. അതായത് രണ്ട് പ്രധാന ആരോഗ്യ ബോധവൽക്കരണ ദിനങ്ങളാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. September 28 വേൾഡ് റാബിസ് ഡേ ആണ്, അഥവാ ലോക പേവിഷബാധ തടയൽ ദിനം. മൃഗങ്ങളിലെയും മനുഷ്യരിലെയും പേ വിഷബാധയെ തടയുന്നതിനുള്ള വാക്സിനേഷന്റെ പ്രാധാന്യമാണ് ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് September 29 ലോക ഹൃദയ ദിനം, വേൾഡ് ഹാർട്ട് ഡേ. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കൃത്യമായ വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണം, സ്ട്രെസ് കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഹൃദയത്തെ എങ്ങനെ സംരക്ഷിക്കാം, ആ ഒരു വലിയ സന്ദേശമാണ് ഈ ഒരു ദിവസം മുൻപോട്ട് വെക്കുന്നത്. അങ്ങനെ ഈ ഒരാഴ്ചയിൽ വരുന്ന ഇമ്മിണി വലിയ വിശേഷങ്ങൾ, മൂന്ന് വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ. ഒന്ന്, September 27 വേൾഡ് ടൂറിസം ഡേ. ഇനി September 28 വേൾഡ് റാബിസ് ഡേ, ലോക പേവിഷബാധ തടയൽ ദിനം. പിന്നീട് വരുന്നത് September 29 പ്രത്യേകതയാണ്, ലോക ഹൃദയ ദിനം, വേൾഡ് ഹാർട്ട് ഡേ. ഇനിയും നമുക്ക് ഈ ഒരാഴ്ചയിൽ പറയാനായിട്ട് ഇമ്മിണി വലിയ വിശേഷങ്ങൾ ബാക്കിയുണ്ട്. തുടർന്ന് കേൾക്കാം വീക്കെൻഡ് ഡയറിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. Keep on listening. Ahalya FM 90.4 KTK KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT, KT

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: യെസ് വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ പങ്കുവെക്കാൻ കൂടെയുള്ളത് ഞാൻ ഐമിയാണ് കേട്ടോ. അടുത്തതായിട്ട് ഈ വാരത്തിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള വിഷയങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതെ, ഈ ഒരു ഒക്ടോബർ മാസം ആരംഭിക്കുന്നത് തന്നെ മുതിർന്നവരോടുള്ള ഒരു ആദരവോട് കൂടിയിട്ടാണ്. കാരണം ഒക്ടോബർ 1-ന്റെ പ്രത്യേകത, ഒക്ടോബർ 1 ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് ആണ്, അഥവാ അന്താരാഷ്ട്ര വയോജന ദിനമാണ് ഒക്ടോബർ 1. അനുഭവ സമ്പന്നരായ നമ്മുടെ മുതിർന്ന തലമുറയ്ക്ക് സ്നേഹവും കരുതലയോടെയുള്ള പരിഗണനയും നൽകേണ്ടത് നമ്മുടെ കടമയാണെന്നാണ് ഈ ഒരു ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വേൾഡ് വെജിറ്റേറിയൻ ഡേ ആയിട്ടും ഒക്ടോബർ 1 ആചരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 2-ന്റെ പ്രത്യേകത. ഒക്ടോബർ 2 ഭാരതീയരായ നമുക്ക് ഏറ്റവും അഭിമാനകരമായ ദിനം അല്ലേ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മദിനം. ഗാന്ധിജിയുടെ സ്മരണാർത്ഥം ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഹിംസ, സത്യം, ലളിത ജീവിതം, ശുചിത്വം എന്നീ ഗാന്ധിയൻ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും. വീക്കെൻഡ് ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ യുവർ അഖിൽ എഫ് എം 90.4 വിത്ത് മീ ആർ ജെ അഹില്യ. ഇനിയും നമുക്ക് ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങളിലേക്ക് പോകാനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് മനോഹരമായൊരു പാട്ട് വരുന്നത്

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: യെസ്, വീക്കെൻഡ് ഡയറി ഇവിടെ തുടരുകയാണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഈ ഒരാഴ്ചയിലെ ബാക്കിയുള്ള ഇമിനി വലിയ വിശേഷങ്ങൾ കേൾക്കേണ്ടത് നമുക്ക്. ഇനി നമ്മൾ സംസാരിക്കുന്നത് നമ്മോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മറ്റ് ജീവജാലങ്ങളെയും കുറിച്ചും അവരുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചൊക്കെയാണ്. അതെ, ഇനി പറയാൻ പോകുന്ന പ്രത്യേകത ഒക്ടോബർ 4-ന്റേതാണ്. ഒക്ടോബർ 4 വേൾഡ് ആനിമൽ വെൽഫെയർ ഡേ ആണ്, അഥവാ ലോക മൃഗക്ഷേമ ദിനം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു ദിവസം ആഘോഷിക്കുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് അവകാശമുണ്ടെന്ന വലിയ സന്ദേശമാണ് ഈ ഒരു ദിവസം നൽകുന്നത്. ഈ വളർത്തു മൃഗങ്ങളോടുള്ള കരുതലാവട്ടെ, അല്ലെങ്കിൽ തെരുവ് മൃഗങ്ങളോടുള്ള അനുകമ്പയാവട്ടെ, വന്യജീവികളുടെ സംരക്ഷണമാവട്ടെ, മൃഗങ്ങളോട് ദയ കാണിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണ് എന്നതാണ് പറയുന്നത്. കാടുകളും അതുപോലെ തന്നെ ആ കാട്ടിലെ മൃഗങ്ങളും നശിച്ചു പോയാൽ അതിന്റെ ആഘാതം ആരാണ് അനുഭവിക്കേണ്ടി വരിക? മനുഷ്യരാശിയിലേക്ക് തന്നെയായിരിക്കും അല്ലെ. അതുകൊണ്ട് പ്രകൃതിയുടെ സമന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് സകല ജീവജാലങ്ങളെയും ആര് സംരക്ഷിക്കണം? നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വീക്കെൻഡ് ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓൺ യുവർ അഹലി FM 90.4 വിത്ത് മീ ആർജി ആയില്യ. ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. അബ്രേക്കിൽ മനോഹരമായി പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം വീക്കെൻഡ് ഡയറിയിലേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹലി FM 90.4. കേട്ട് കൂട്ടുക.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: യെസ്, ഒരിക്കൽ കൂടി സ്വാഗതം വീക്കെൻഡ് ഡയറിയിലേക്ക്. ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങളുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്ല. അങ്ങനെ നമ്മൾ വീക്കെൻഡ് ഡയറിയുടെ ക്ലൈമാക്സ് സെഗ്മെന്റിലേക്ക് എത്താൻ പോവാണ് കേട്ടോ. അതെ, വിനോദസഞ്ചാരം, ഹൃദയാരോഗ്യം, ഗാന്ധി ജയന്തിയുടെ ഓർമ്മകൾ, മൃഗസ്നേഹം, അങ്ങനെല്ലാം നിറഞ്ഞുകൊണ്ടൊരു വാരമാണ് ഇനി നമ്മുടെ മുൻപിലേക്ക് വരാൻ പോകുന്നത് അല്ലേ. ഒക്ടോബർ 4 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ശാസ്ത്ര ലോകത്ത് ആഗോള ബഹിരാകാശ വാരത്തിന്, അതായത് വേൾഡ് സ്പേസ് വീക്ക് തുടക്കമാകുന്നത് എവിടെ നിന്നാണ്? ഒക്ടോബർ 4 എന്ന് പറയുന്ന ഈ ഒരു ദിനത്തിൽ നിന്നാണ്. 1957 ഒക്ടോബർ 4 മനുഷ്യനിർമ്മിതമായ ആദ്യ ഉപഗ്രഹമായ സ്പുട്നിക് 1 ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത്. ശാസ്ത്രരംഗത്തെ മുന്നേറ്റങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരാഴ്ച വളരെയധികം നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അങ്ങനെ എന്തായാലും നല്ല ആരോഗ്യശീലങ്ങളും മുതിർന്നവരോടുള്ള ആദരവും പ്രകൃതിയോട് മൃഗങ്ങളോടുള്ള കരുതലും എല്ലാം മനസ്സിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വാരത്തിൽ മുന്നോട്ട് പോകാം അല്ലേ. അപ്പൊ എന്തായാലും ദേ വീക്കെൻഡ് ഡയറിയിലൂടെ ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കൂടുതൽ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ടേക്ക് കെയർ. ദിസ് ഇസ് ആർ ജെ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി, മങ്കഞ്ചേരി. ഗവൺമെന്റ്
1: കലയെയും സംഗീതത്തെയും പ്രണയിച്ചവർക്ക് ഒരു അപൂർവ മഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീത 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീതകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം 6 ഒക്ടോബർ വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹ്ലിയ ഹെറിറ്റേജ് വില്ല, പാലക്കാട്.
2: അകമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. നിങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികളുടെ ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയവരുടെ ചികിത്സ, മൗണരോഗികൾസ, പല്ലുകൾ പിഴുതെടുക്കൽ, താടി, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: താങ്ക്സ് ടോ, എനിക്ക് നേരത്തെ പറയാൻ പറ്റിയില്ല.
1: താങ്ക്സ് മാത്രം പോരാ,
2: ട്രീറ്റ് വേണം. നല്ല മുന്തിയ ഹോട്ടലിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ.
0: എടാ പണിയിട്ട് ഞാൻ ഫോൺ എടുക്കാൻ വിട്ടേ, ഒന്നിട്ടേ.
3: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടി.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യയൊപ്പം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
7: Ahalya FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചും കുടിതാളും. ഇത് കേട്ട് കൂട്ടുകൂടാം.
8: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
9: മലയാള സിനിമാ സംഗീത ലോകത്തിന് അനേകം മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര. 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് മലയാള സിനിമയിലേക്ക് ലഭിച്ചത്. അതിലെ രാരി രാരീരം രാരോ എന്ന ഒരൊറ്റ ഗാനം മതി മലയാളിക്ക് മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ പരിചയപ്പെടുത്താൻ. മഴവില്ല്, ദീപസ്തംഭം, മഹാശ്ചര്യം, നമ്മൾ, സ്വപ്നക്കൂട്, കാഴ്ച, രാപ്പകൽ, തന്മാത്ര, അങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ചു. അദ്ദേഹത്തിന് സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിലെ സംഗീതത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. മോഹൻ സിത്താരയുടെ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ മധുരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. തലമുറകൾ മാറിയാലും അദ്ദേഹത്തിന്റെ ഈ ഈണങ്ങൾ സംഗീത പ്രേമികളുടെ മനസ്സിൽ എന്നും പുതുമയോടെ നിലനിൽക്കും. അദ്ദേഹത്തിന്റെ സ്വന്തം സംഗീത ശൈലിയിലൂടെ ശ്രദ്ധ നേടിയ സംഗീതത്തിന്റെ ഭംഗിയും പുതുമയും സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ ഈണങ്ങൾ നമുക്കേറെ പ്രിയപ്പെട്ടവയാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ഗാനം. സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയിൽ റഫീഖ് അഹമ്മദ് വരികളെഴുതി, KS ചിത്രയും സുനിലും ചേർന്ന് പാടിയ പാട്ട്. മോഹൻ സിത്താര ഈണം നൽകിയ ഈ മനോഹരമായ ഗാനമാണ് ആദ്യമായ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ആദ്യത്തെ ഗാനം സ്റ്റേ ട്യൂൺഡ്.

വളരെ യാദൃശ്ചികമായി സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന ഒരു സംഗീത സംവിധായകൻ, മോഹൻ സിത്താര എന്ന അതുല്യ കലാകാരൻ. ഒരു അസിസ്റ്റന്റായിട്ടൊക്കെയും സംഗീത മേഖലയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എങ്കിലും ഒരു സംഗീത സംവിധായകനാകണം എന്നൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് അതിന് സീരിയസ് ആയി എടുത്തിരുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നില്ല. അങ്ങനെയാണ് ആദ്യമായി അദ്ദേഹത്തിന് ഒരു താരാട്ടുപാട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്, 1 മുതൽ 0 വരെ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം ഒരു ട്യൂൺ ചെയ്യുന്നു. പക്ഷേ ആ ട്യൂൺ നല്ലതാണെന്ന് മനസ്സിലായെങ്കിലും കുറച്ചും കൂടെ നന്നാക്കണം എന്ന ആഗ്രഹത്തിൽ രണ്ടാമതൊരു ട്യൂൺ ചെയ്യുന്നു. അങ്ങനെ രണ്ടാമതിട്ടൊരു ട്യൂണാണ് രാരീ രാരീ രം രാരു. തന്നെ ഒരു സംഗീത സംവിധായകനാക്കിയ പാട്ട് ഇത് തന്നെയാണ്. മലയാള സിനിമയിൽ ഒരുപാട് പേരുടെ ആദ്യത്തെ സിനിമ കൂടിയായ 1 മുതൽ 0 വരെ എന്ന സിനിമയിലെ മനോഹരമായ ഈ ഗാനം പിറവിയെടുത്തു. ഇന്നും അത് മലയാളികളുടെ മനസ്സിൽ മാറ്റിവെക്കാനാകാത്ത ഒരു സംഗീതാനുഭവം നൽകിയ പാട്ട്. KS ചിത്രപാടി, ONV കുറിപ്പ് വരികൾ എഴുതി, 1 മുതൽ 0 വരെ എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഈ മനോഹരമായ ഗാനം, ഈ മനോഹരമായ താരങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG

മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒപ്പം ഒ എൻ വി കുറുപ്പിനെ പോലെയുള്ള മഹാനായ എഴുത്തുകാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായ ഗാനങ്ങൾക്ക് ഈണം പകരുമ്പോൾ ഒരു അനിയനെ പോലെ അദ്ദേഹത്തിനെ നോക്കിക്കണ്ടിരുന്ന ഒ എൻ വി സാറിനോട് ഇന്നും ഒരുപാട് നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു സംഗീത സംവിധായകൻ. അതിൽ തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് നീർമീഴിപ്പീലിയിൽ എന്ന ഗാനം. വചനം എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. പക്ഷേ നീർമിഴി എന്നാണ് നമ്മൾ പാട്ടിൽ കേൾക്കുന്നതെങ്കിലും നീൽമിഴി എന്നാണ് ഒ എൻ വി കുറിപ്പ് എഴുതിയിരുന്നത്. നീളമുള്ള മിഴി നീൽമിഴി എന്നായിരുന്നു, പക്ഷെ പാടി വന്നപ്പോൾ നീർമിഴി എന്നാണ് യേശുദാസ് പാടിയത്. അപ്പൊ അന്ന് മോഹൻ സിത്താര ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ലിറിക്സ് ഉണ്ടായിരുന്നില്ല. ദാസേട്ടൻ അത് പാടിക്കഴിഞ്ഞു. പാടിക്കഴിഞ്ഞ് ആ പാട്ട് രണ്ടാമത് കേൾക്കുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ പാട്ട് അതിമനോഹരമായി യേശുദാസ് പാടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി അതിലൊരു കറക്ഷൻ വേണ്ട എന്ന് തീരുമാനിക്കുകയും നീൽമിഴി നീർമിഴിയായി തന്നെ കിടന്നോട്ടെ എന്ന് പറയുകയും ചെയ്തു. ഒ എൻ വി കുറുപ്പിന്റെ അതിമനോഹരമായ വരികൾ തന്നെയാണ് ഈ പാട്ടിനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. മോഹൻ സിത്താര എന്ന തുല്യ സംഗീതജ്ഞന്റെ ഈണം കൂടിയായപ്പോൾ ഈ പാട്ട് കൂടുതൽ മധുരമുള്ളതാകുന്നു. വചനം എന്ന സിനിമയിൽ ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി കെ ജെ യേശുദാസ് പാടിയ ഈ മനോഹര ഗാനം തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. മോഹൻ സിത്താര എന്ന അതുല്യ സംഗീതജ്ഞനെ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ചെയ്ത പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. മോഹൻ സിത്താരയുടെ കരിയറിൽ തന്നെ ഒരുപാട് പാട്ടുകളും ഒരുപാട് സിനിമകളും അദ്ദേഹത്തിന് തേടിയെത്തിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഒരു ദിവസത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പാട്ട് റെക്കോർഡ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് പാട്ടിന്റെ വരികൾ എഴുതുന്നു, ഒരു സ്ഥലത്ത് കമ്പോസിംഗ് നടക്കുന്നു, അങ്ങനെ ഓടി നടന്നിരുന്ന ഒരു കാലം. ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹത്തിന്റെ സംഗീതം ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അന്ന് 48 മണിക്കൂർ ഉറങ്ങാതെ പല സിനിമകൾക്കും വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെയാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ ഈ കൂട്ടത്തിൽ കയറി വരുന്നത്. അങ്ങനെ വളരെ മനോഹരമായി, വളരെ ആത്മാർത്ഥമായി തന്നെ കൊണ്ട് എന്ത് കൊടുക്കാൻ സാധിക്കുമോ അത് ഏറ്റവും മനോഹരമായി കൊടുക്കാൻ തന്നെയാണ് മോഹൻ സിത്താര ഉറക്കമില്ലാതെ ഓരോ പാട്ടുകളും കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാസേട്ടൻ ഈ പാട്ട് പാടാനായിട്ട് സ്റ്റുഡിയോയിൽ എത്തുന്നത്. പക്ഷേ പാട്ട് പാടുന്നതിനിടയിൽ പെട്ടെന്ന് ദാസേട്ടൻ ഹെഡ്ഫോൺസ് എല്ലാം ഊരി വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. കാരണം മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകൻ ആ സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ നാക്കിടറുകയും കുഴഞ്ഞു വീഴുകയും ഒക്കെ പെട്ടെന്ന് ബോധം ഇല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോവുകയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുകയും ഇത്രയും സമയം ഉറങ്ങാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും അസ്വസ്ഥതകൾ ഉണ്ടായത് എന്നൊക്കെ പറയുകയുണ്ട്. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് റെക്കോർഡ് ചെയ്തിരുന്ന പാട്ട് എന്ന് പറയുന്നതാണ് ആലിലക്കണ്ണ എന്ന ഈ മനോഹരമായ ഗാനം. അപ്പോ ഇങ്ങനെ ഒരു കഥ ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് തന്നെ നമുക്ക് അടുത്തതായി കേൾക്കാം. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ മനോഹര ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഏറ്റവും അധികം ഗാനങ്ങൾ സമ്മാനിച്ച ഒരു കൂട്ടുകെട്ട് തന്നെയാണ് കൈതപ്രം മോഹൻ സിത്താര. ഏറ്റവും അധികം ഹിറ്റുകൾ മോഹൻ സിത്താരയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതും ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് തന്നെയാണ്. തരംഗിണിയിൽ മോഹൻ സിത്താര പഠിക്കുന്ന സമയത്ത് കൈതപ്രം അപ്പുറത്തെ തിരുമേനിയാണ്. അപ്പൊ തിരുമേനി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കൈതപ്രം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് എന്ന് മോഹൻ സിത്താരയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കുടുംബപുരാണം എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്യാനായിട്ട് അദ്ദേഹം ചെല്ലുന്നത്. അപ്പൊ ആ സിനിമയിലുള്ളവരാണ് പറയുന്നത് കൈതപ്രമാണ് വരികൾ എഴുതാൻ വേണ്ടി വരുന്നതെന്ന്. ആ കൈതപ്രം ഈ തിരുമേനിയും ഒരേ ആളാണെന്ന് മോഹൻ സിത്താരയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിരുന്ന സമയത്ത് ഒരു ബാഗൊക്കെ തൂക്കി ഒരാളെ നടന്നു വരുന്നു. നോക്കിയപ്പോ ആരാ, നമ്മുടെ തിരുമേനി, കൈതപ്രം തിരുമേനി. അങ്ങനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ സൗഹൃദം ഒരുപാട് നല്ല ഓർമ്മകൾക്കും നല്ല പാട്ടുകൾക്കും ഒരു മുതൽക്കൂട്ടാകും എന്ന വിശ്വാസത്തിൽ മലയാള സിനിമയിലേക്ക് ഒരു പുതിയ കൂട്ടുകെട്ടും ഒരു പുതിയ സംഗീതാനുഭവവും പിറവിയെടുക്കുകയാണ്. അങ്ങനെ മനോഹരമായി ഒരുപാട് പാട്ടുകൾ അവർ ചെയ്തു. കൈതപ്രം വരികൾ എഴുതി, മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് കെ എസ് ചിത്രപാടിയ കുടുംബപുരാണം എന്ന സിനിമയിലെ താലോലം താനേ താരാട്ടും എന്ന മനോഹരമായ താരാട്ട് പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ബാംഗ്ലൂരിൽ വെച്ചാണ് ഈ പാട്ടിന്റെ കമ്പോസിംഗ് നടക്കുന്നത്. ഒരു ഭക്തിയിൽ അലിഞ്ഞു ചേരുന്ന ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡാൻസ് നമ്പർ, ഒരു ക്ലാസിക്കൽ ഡാൻസിനു വേണ്ടി, വിനീതിനു വേണ്ടി, മഴവില്ല് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന പാട്ട്. ആൻഡ് ഇതിന്റെ ഡയറക്ടർ ദിനേഷ് വളരെ പർട്ടിക്കുലർ ആയിരുന്നു. എനിക്ക് ഒരു പ്രത്യേക ട്യൂൺ വേണമെന്നും അങ്ങനെ പല പല ട്യൂണുകൾ മോഹൻ സിത്താര എന്ന അതുല്യ സംഗീത സംവിധായകൻ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ട്യൂൺ കേട്ടപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വരി ഉണ്ടാകുന്നത്, ഈ ട്യൂൺ ഉണ്ടാകുന്നത്. അങ്ങനെ കൈതപ്പുറം പല വരികളും ട്രൈ ചെയ്യുന്നു. അപ്പൊ മോഹൻ സിത്താരയാണ് പറയുന്നത്, നമുക്ക് യൂഷ്വൽ മലയാളം ഉപയോഗിക്കേണ്ട, ഒരു സംസ്കൃതം കലർന്ന അല്ലെങ്കിൽ ഒരു ഭക്തി കലർന്ന കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പാട്ടിന്റെ ഒരു ഒരു ഒരു എടുപ്പ് തന്നെ മാറും എന്ന് മോഹൻ സിത്താര പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ശിവദം ശിവനാമം എന്ന വാക്കുണ്ടാകുന്നത്. അങ്ങനെ മനോഹരമായ ഒരു ഗാനം ഈ കൂട്ടുകെട്ടിൽ പിറന്നു. കൈതപ്പുറം മോഹൻ സിത്താര എന്ന ഈ കൂട്ടുകെട്ടിൽ ഈ ഗാനം പിറന്നു. പക്ഷെ ആദ്യം ഈ പാട്ട് പാടിയത് എം ജി ശ്രീകുമാർ ആയിരുന്നു. അന്ന് യേശുദാസിന് പല തിരക്കുകൾ ഉള്ളതുകൊണ്ട് എം ജി ആണ് ഈ പാട്ട് പാടിയത്, എം ജി ശ്രീകുമാർ. പക്ഷെ പിന്നീട് യേശുദാസ് അവൈലബിൾ ആണ് എന്ന് വിളിച്ചു പറയുകയും ഈ പാട്ട് പിന്നീട് യേശുദാസ് പാടുകയും ആ വേർഷനാണ് നമ്മൾ സിനിമയിലും നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കഥയും ഈ പാട്ടിന്റെ പുറകെയുണ്ട്. മഴവില്ല് എന്ന സിനിമയിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടി കൈതപ്പുറം വരികളെഴുതി മോഹൻ സിത്താര ഈണം ചെയ്ത ഈ മനോഹരമ ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ

തൃശ്ശൂര് ചേതനയിൽ വെച്ചിട്ടാണ് ഈ പാട്ടിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അന്ന് സിനിമയുടെ ഡയറക്ടർ സിബി മലയിൽ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട് വേണം, കാക്കേ കാക്കേ കൂടെ വിടെ എന്നൊക്കെ പറയുന്ന പോലെ ആർക്കും പാടാൻ പറ്റുന്ന, ഏത് കൊച്ചുകുട്ടിക്കും പാടാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ഗാനം, ഒരു കുട്ടിത്തമുള്ളൊരു ഗാനം. അങ്ങനെയാണ് കണ്ടു കണ്ടു കണ്ടില്ല എന്ന ഈ ഗാനം ഉണ്ടാവുന്നത്. ഈ സിനിമയിലെ കാണുമ്പോൾ പറയാമോ, ഈ ഗാനം ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാവർക്കും പാടാൻ എളുപ്പമുള്ള ഈ പാട്ട് തന്നെയാണ്, കണ്ടു കണ്ടു കണ്ടില്ല. യേശുദാസ് പാടി, കൈതപ്പുറം വരികൾ എഴുതി, ഇഷ്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ. RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളിലൂടെ മാത്രമല്ല മികച്ച പശ്ചാത്തല സംഗീതത്തിലൂടെ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് മോഹൻ സിത്താര. അദ്ദേഹത്തിന്റെ മികച്ച ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും പലർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഒരു ട്യൂണാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിൽ കവിയൂർ പൊന്നമ്മയും മോഹൻലാലും തമ്മിലുള്ള പല സീനുകളിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു അമ്മ മകൻ ബന്ധത്തെ ഏറ്റവും മനോഹരമായി കാണിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ ഒരു പെയിനും ആ ഒരു വിഷാദവും ഒക്കെ കാണിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ട്യൂൺ കേൾക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ട്യൂണിനോട് വല്ലാത്തൊരു ഇഷ്ടം, അല്ലെങ്കിൽ പലരും അത് ഓർത്തു വെച്ചിരുന്നു. എന്നാൽ പിന്നീട് സാന്ത്വനം എന്ന സിനിമ വന്നപ്പോൾ ഇതുപോലൊരു ട്യൂണിലേക്ക് നമുക്ക് പിടിക്കാം എന്ന് പറയുകയും അങ്ങനെയാണ് ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ ഉപയോഗിച്ച ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പിന്നീട് പാട്ടായി മാറിയത്. അതിമനോഹരമായി ചിത്ര ചേച്ചി പാടിയിട്ടുള്ള ഒരു മനോഹര ഗാനമായി അത് മാറി. കൈതപ്പുറം തന്നെയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സാന്ത്വനം എന്ന സിനിമയ്ക്ക് വേണ്ടി കെ എസ് ചിത്ര പാടി, മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ട്യൂണിട്ട് നമ്മളെ മോഹിപ്പിച്ച ആ ഗാനം പിന്നീടൊരു മുഴുവൻ പാട്ടായി നമ്മൾക്ക് ലഭിച്ചു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര. ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ.

ദീപസ്തംഭ മഹാശ്ചര്യം എന്ന സിനിമ ചെയ്തിട്ടുള്ളത് മോഹൻ സിത്താർ എന്ന സംഗീത സംവിധായകന്റെ ഗുരുവിന്റെ മകനായിട്ടുള്ള സലീം സത്താറാണ്. അന്ന് അവരെല്ലാവരും കൂടി ബോംബെ രവി എന്ന സംഗീത സംവിധായകനാണ് ഈ സിനിമയുടെ പാട്ട് ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തതും ഫിക്സ് ചെയ്തതും എല്ലാം. പക്ഷേ മോഹൻ സിത്താരയുടെ ഗുരു വഴക്കുണ്ടാക്കി. മോഹൻ സിത്താര എന്ന് പറഞ്ഞ ഇത്രയും നല്ലൊരു സംഗീത സംവിധായകൻ ഉള്ളപ്പോ എന്തിനു മറ്റൊരാൾക്കത് കൊടുക്കണം എന്ന് ചോദിക്കുകയും വഴക്കുണ്ടാക്കുകയും ബോംബെ രവിയിൽ നിന്ന് ആ പാട്ട് കമ്പോസ് ചെയ്യാനുള്ള അവസരം മോഹൻ സിത്താരയിലേക്ക് എത്തുകയായിരുന്നു. ഈ സിനിമയിലെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വെറൈറ്റി താളമുള്ള പാട്ടുകളാണ് ഇതിലെല്ലാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പാട്ടുകളുടെയും ലിറിക്സ് ഓൾറെഡി യൂസഫ് അലി കേച്ചേരി എഴുതി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ എഴുതിയ വരികൾക്കാണ് ട്യൂൺ ചെയ്തത്. പക്ഷെ അതിലെ ഒരു പാട്ട് മാത്രം ട്യൂൺ ചെയ്തതിന് ശേഷമാണ് വരികൾ എഴുതിയത്. ആൻഡ് അത് യൂസഫ് അലി കേച്ചേരിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുകയും ആദ്യം മോഹൻ സിത്താര ട്യൂൺ കമ്പോസ് ചെയ്ത് കൊടുത്തു. ആൻഡ് ആ ട്യൂൺ കേട്ടപ്പോൾ തന്നെ യൂസഫ് അലി കേച്ചേരിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ആൻഡ് അങ്ങനെയാണ് എൻ്റെ ഉള്ളുടുക്കും കൊട്ടി എന്ന വരികൾ പിറവിയെടുത്തത്. ആൻഡ് പാട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ രോമാഞ്ചം വരുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു യൂസഫ് അലി കേച്ചേരി എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂല്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഒരു ലിറിസിസ്റ്റും കമ്പോസറും ഏറ്റവും മനോഹരമായ ഒരു ബന്ധം നിലനിർത്തുമ്പോൾ മാത്രമാണ് മനോഹരമായ ഗാനങ്ങൾ നമുക്കുണ്ടാകുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ കെ ജെ യേശുദാസും രാധിക തിലകും ചേർന്ന് ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഈ മനോഹര ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ജോക്കർ. ആൻഡ് അതിലെ ഓരോ പാട്ടുകളും ഇപ്പോഴും മലയാളികൾക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അതിന്റെ ഒറ്റ കാരണം അതിന്റെ പുറകിൽ മോഹൻ സിതാര എന്ന തുല്യ സംഗീതജ്ഞനാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒപ്പം യൂസഫ് അലി കേച്ചേരി എന്ന എഴുത്തുകാരന്റെ വരികൾ കൂടിയായപ്പോൾ ഈ പാട്ട് മലയാളികളുടെ മറക്കാനാവാത്ത പാട്ടുകളുടെ ലിസ്റ്റിൽ ഇടം നേടി. അന്ന് കുന്നംകുളത്ത് സർക്കസ് ഒക്കെ നടക്കുന്ന സമയത്ത് ജോക്കർ എന്ന സിനിമയ്ക്ക് ഒരു സർക്കസ് കൂടാരത്തിൽ നടക്കുന്ന കഥകളായതുകൊണ്ട് തന്നെ ജോക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്യുന്ന സമയത്ത് മോഹൻ സിതാര ആദ്യം ചെയ്തത് കുന്നംകുളത്ത് അന്ന് സർക്കസ് നടക്കുന്ന കാലമാണ്. അവിടെ പോയി ഒരു സർക്കസ് കാണുകയും അവരെന്തൊക്കെ ട്യൂണുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ താളങ്ങളാണ്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി തന്റെ പാട്ടുകളിൽ അത്തരത്തിലൊരു സ്റ്റൈൽ കൊണ്ടുവരാനും അത്തരത്തിലുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പല ഇൻസ്ട്രുമെന്റുകളും ആ പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ പാട്ടുകൾക്കും അദ്ദേഹത്തിന്റേതായ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായും ഉറപ്പുവരുത്തിയിരുന്ന ഒരു മഹത്തായ കലാകാരൻ. അദ്ദേഹത്തിന്റെ ഇനിയും മനോഹരമായ സൃഷ്ടികൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം പാട്ടുകൾക്ക് അതിരുകളില്ല, ഇനിയും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ. തൽക്കാലത്തേക്ക് മാത്രം ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ജോക്കർ എന്ന സിനിമയിൽ യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, യേശുദാസ് പാടിയ കണ്ണീർ മഴയത്ത് എന്ന മനോഹര ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കൂട്ടുകൂടാം.

ഗാനങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.